രാജതമോമിഹിരം മഹനീയമഹം രഘുരാമമയേ സുമുഖം സുഹൃതം സുലഭം സുഖദം സ്വനുജം ച സുഖായ മമോഘശര.

ശരണൌ ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനൌ പ്രാപ്തൌ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്ത്ര മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്ത്ര മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

സചിഹ്ന ശരണാഗത പാരിജാത ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം. കന്ദർപ്പ ദർപ്പഹര സുന്ദര ദിവ്യമൂർത്തേ കാംഗാകുജാം.

0: സമയ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 June 30, ചൊവ്വാഴ്ച. കൊലവർഷം 1201, മിഥുനമാസം 16 പൂരാടം നക്ഷത്രം. വോൾട്ടയർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങളോട് ഞാൻ വിയോജിച്ചേക്കാം, പക്ഷെ നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള അവകാശത്തിന് വേണ്ടി ഞാൻ മരണം വരെ പോരാടും. എല്ലാവരും നമ്മളെ പോലെ ചിന്തിക്കണമെന്ന് വാശി പിടിക്കുന്നതിലല്ല, മറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ ബഹുമാനിക്കുന്നതിലാണ് നമ്മുടെ സംസ്കാരമിരിക്കുന്നത്. വിയോജിപ്പുകൾക്കിടയിലും പരസ്പരം കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു നല്ല മനസ്സ് നമുക്ക് വളർത്തിയെടുക്കാം. എല്ലാവർക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ലോകത്തിലെ ഏറ്റവും ഭയാനകമായ കാര്യങ്ങളിലൊന്ന് ബന്ധനം അഥവാ തടവറ തന്നെയാണ്. അഴിക്കൂടിനുള്ളിൽ ഒരാൾ എത്തപ്പെടുമ്പോഴാണ് സാധാരണ നാം ബന്ധനം എന്ന് പറയുന്നത്. എന്നാൽ ശരിക്കും ബന്ധനം എന്നത് മറ്റു ചിലതുകൂടിയാണ്. യഥാർത്ഥ ബന്ധനം അവനവന്റെ ഉള്ളിൽ തന്നെയാണ്, പുറത്തല്ല. നാം പലവിധ ചിന്തകളെ, മാമൂലുകളെ മുറുക്ക പിടിക്കുന്നു. ചിലത് മറ്റുള്ളവരെയും സമൂഹത്തെയും തൃപ്തിപ്പെടുത്താനാവും, അതുകൊണ്ട് നമുക്ക് യാതൊരു ഉപയോഗവും ഉണ്ടാവുകയില്ല. എന്നാലും മറ്റുള്ളവരെ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരെന്ത് കരുതും, എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെയുള്ള ചിന്തയിൽ ആഗ്രഹങ്ങൾ മാറ്റിവെക്കും. ഒരിക്കലോ പലപ്പോഴോ മാത്രമല്ല ഇപ്രകാരമുള്ള ചിന്തകളെ മുറുക പിടിക്കുന്നത്, പിന്നീട് അതുതന്നെയാണ് ശരിയെന്ന ചിന്തയിൽ നാം ആ തെറ്റായ ചിന്തകൾ കൊണ്ട് സ്വന്തം തടവറ പണിയുന്നു. ഇതിൽ നിന്ന് എനിക്കിനി മോചനമില്ല എന്ന് നിരന്തരം വ്യാകുലപ്പെടുന്നു. പല വിവാഹ ബന്ധങ്ങൾ ഇത്തരത്തിൽ തുടർന്നു പോകുന്നുണ്ട്. ഒട്ടും സംതൃപ്തമല്ലാതെ ജോലി, വിദ്യാഭ്യാസം അവനവന്റെ മാതാപിതാക്കളുടെ താല്പര്യത്തിൻ്റെയും നിർബന്ധത്തിൻ്റെയും പേരിലെടുത്തിട്ട് സംഭവിക്കുന്നത്. ഇവയൊക്കെ തുടർന്നു കൊണ്ടുപോകുന്ന നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ ചിന്തിക്കേണ്ട, തിരിച്ചറിയേണ്ട ഒരു കാര്യം ബന്ധനം പുറംലോകത്തിലല്ല, സ്വന്തം ചിന്തകളിലാണെന്നുള്ള വസ്തുതയാണ്. ഒരു നിമിഷമെങ്കിലും അത്തരം ചിന്തകളിൽ നിന്ന് പുറത്തു വരികയോ അവയെ സാവധാനം മാറ്റി നിർത്താനുള്ള ധൈര്യം പ്രകടിപ്പിക്കുകയോ ചെയ്യുക. അപ്രകാരം ധൈര്യമുദിച്ചാൽ നാം തിരിച്ചറിയും ഉയരങ്ങളിലെത്താൻ ആഗ്രഹിച്ചതു നേടാൻ നമുക്ക് തടസ്സമായത് ബാഹ്യലോകമല്ല, തൻ്റെ തന്നെ മനസ്സാണെന്ന്. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന നിമിഷത്തിൽ തന്നെ നമുക്ക് അനായാസം ഉയരങ്ങളിലേക്ക്, നാം ആഗ്രഹിക്കുന്ന, നാം സ്വപ്നം കാണുന്ന ജീവിതത്തിലേക്ക് നടന്നു കയറാൻ സാധിക്കും. പല മുഖങ്ങൾ ധരിച്ച് എല്ലാവർക്കും മുമ്പിലും ശരിയായി തോന്നിപ്പിക്കാൻ വിഫല ശ്രമം നടത്തി മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും ശ്രമിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇവിടെ സമാധാനം നഷ്ടപ്പെടുന്നത് നമുക്ക് തന്നെയാണ്. നദി ഒഴുകാൻ ശ്രമിക്കുകയല്ല, അത് സ്വാഭാവികമായി ഒഴുകുകയാണ്. അതിൻ്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നിനെയും അത് കാര്യമാക്കാതെ മുന്നോട്ടുള്ള പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നമ്മളോ സ്വയം ഒഴുകുന്നുവോ അതോ എല്ലാറ്റിനോടും ഒത്തുപോകാൻ ബന്ധപ്പെട്ട് ആഗ്രഹിക്കാത്ത ജീവിത വഴികളിലൂടെ ഒഴുകുന്നുവോ? വലിയ മാറ്റങ്ങൾ ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല. ഓരോ ദിവസവും നാം ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. അല്ലാതെ നാം വിചാരിക്കുന്ന പോലെ എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങൾ ചെയ്താൽ മാത്രമല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നത്. രാവിലെ ചിട്ടയായി അതിരാവിലെ എഴുന്നേൽക്കുന്നത് എന്നും കൃത്യമായ ഒരു പേജെങ്കിലും വായിച്ച് പുതിയ അറിവുകൾ പ്രാപ്തമാക്കുന്നത്, കൃത്യമായ വ്യായാമ മുറകൾ, ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ ഇവ ശീലമാക്കുന്നത്, ഇതുപോലെയുള്ള ലളിതമായ ശീലങ്ങൾ കാലാന്തരത്തിൽ വലിയ ഫലം നേടിത്തരും. വിജയത്തിലേക്കുള്ള വഴി കഠിനമായ പടവുകൾ അല്ല, ദിനംപ്രതി നടത്തുന്ന കൃത്യമായ പരിശീലനങ്ങളാണ്. സ്വയം അച്ചടക്കവും തിരിച്ചറിവുകളും നേടിയാൽ നമ്മെ ആർക്കും തോൽപ്പിക്കാനോ വിഷമിപ്പിക്കാനോ കഴിയില്ല. കുടകൾക്ക് മഴ പെയ്യുന്നത് നിർത്താൻ കഴിയില്ല, പക്ഷേ മഴയത്ത് കുടയുണ്ടെങ്കിൽ നനയാതെ ഇരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ആത്മവിശ്വാസം. ആത്മവിശ്വാസം കൊണ്ട് മാത്രം എപ്പോഴും വിജയം സംഭവിക്കണമെന്നില്ല. എന്നാൽ തീർച്ചയായും ജീവിതത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള ശക്തി പകരാൻ ആത്മവിശ്വാസത്തിന് കഴിയും. നമ്മുടെ മൂല്യം, നമ്മുടെ ശക്തി, നമ്മുടെ കഴിവുകൾ നാം തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയം ആരംഭിക്കുന്നത്. ലോകം എന്തു കരുതും, മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന് ചിന്തിച്ച് സമയം കളയരുത്. ആർക്കു വേണ്ടിയായാലും, ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയായാലും ഉദരത്തിൽ ചുമന്ന, എഴുന്നേൽക്കാൻ പഠിപ്പിച്ച മാതാവിനെ വീഴാതെ നോക്കേണ്ടതും, തലയുയർത്തി സമൂഹത്തെ നേരിടാൻ പഠിപ്പിച്ച അച്ഛൻ്റെ തല കുനിക്കാതിരിക്കാൻ നോക്കേണ്ടതും മക്കളുടെ കടമ തന്നെയാണ്. പഞ്ചസാരയുമായി ചേരുമ്പോൾ പാല് കൂടുതൽ മധുരമുള്ളതാകുന്നു. എന്നാൽ അതേ പാല് പുളിയുമായി ചേർന്നാലോ അത് പിരിഞ്ഞു പോകുന്നു. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും. ചേരേണ്ടത് തമ്മിൽ ചേർന്നാലേ ജീവിതം മനോഹരമാകൂ. മറ്റുള്ളവർ നമ്മളെക്കാൾ നന്നായി കാര്യങ്ങൾ ചെയ്തോ ചെയ്തില്ലയോ എന്നോർത്ത് ബേജാറാകുന്നതിന് പകരം നാം നമ്മുടെ ബെസ്റ്റ് രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പുറത്തു വന്ന് നമ്മുടെ സ്വപ്നങ്ങൾക്ക് പിറകെ സഞ്ചരിക്കാൻ സാധിക്കട്ടെ. മോഹനരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനമൊന്ന് കേട്ടുനോക്കാം.
3: വാനം പാടി ഏതോ തീരങ്ങൾ തേടുന്ന, വാനം പാടി പോരൂ
2: കാടെല്ലാം പൂത്തു മധുകര മൃദുര വലഹരിയിലലിയുക മധകര സുരവില മധു

0: മധുകര മൃദുര വലഹരിയിലലിയുക മധകര സുരബില മധുവിരിലൊഴുകുക നീ വാസന്ത കേളി നൗകയായി.
1: ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 30-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൽ ഭൂമിയിലുണ്ടായ ഏറ്റവും വലിയ പ്രപഞ്ച പ്രതിഭാസങ്ങളിൽ ഒന്നായ തുങ്കുസ്ക സ്ഫോടനം നടന്നത് 1908 ജൂൺ 30-നാണ്. റഷ്യയിലെ സൈബീരിയയിലുള്ള തുങ്കുസ്ക നദീതീരത്തെ വിജനമായ വനമേഖലയ്ക്ക് മുകളിലാണ് ഈ ഭീമാകാരമായ സ്ഫോടനം നടന്നത്. ഒരു ഉൽക്കയോ വാൽ നക്ഷത്രത്തിന്റെ ഭാഗമോ അന്തരീക്ഷത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചതാണ് എന്ന് കരുതപ്പെടുന്നു. ഇതിന്റെ ആഘാതത്തിൽ ഏകദേശം 8 കോടി വൃക്ഷങ്ങൾ പൂർണമായും തകർന്നു വീഴുകയും 2000 ചതുരശ്ര കിലോമീറ്റർ വനം നശിക്കുകയും ചെയ്തു. ഈ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജൂൺ 30 അന്താരാഷ്ട്ര ഉൽക്കാ ദിനമായി ആചരിക്കുന്നു. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ ദശകങ്ങൾ നീണ്ട ക്രൂരമായ ബെൽജിയൻ കൊളോണിയൽ ഭരണത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത് 1960 ജൂൺ 30-നാണ്. കോംഗോയിലെ ജനങ്ങളെ കടുത്ത ചൂഷണത്തിനിരയാക്കിയ രാജാവ് ലിയോപോൾഡ് 2-ാമന്റെ ഭരണത്തിന് ശേഷമുള്ള വലിയൊരു വിമോചനമായിരുന്നു ഇത്. വിപ്ലവ നേതാവായ പാട്രിസ് ലുമുമ്പ രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. ആഫ്രിക്കൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും രക്തരൂക്ഷിതവുമായ പോരാട്ടങ്ങളുടെ വിജയമായിരുന്നു ഈ ദിവസം. ലോക സാഹിത്യ ചരിത്രത്തെയും പുസ്തക പ്രസാധന രംഗത്തെയും ഞെട്ടിച്ചുകൊണ്ട് J.K. Rowling എഴുതിയ ഹാരി പോട്ടർ പരമ്പരയിലെ ആദ്യ പുസ്തകമായ ഹാരി പോട്ടർ ആൻഡ് ദി ഫിലോസഫേഴ്സ് സ്റ്റോൺ UKയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത് 1997 ജൂൺ 30-നാണ്. കുട്ടികളുടെ സാഹിത്യത്തിൽ ഇതൊരു പുതിയ തരംഗം സൃഷ്ടിച്ചു. ലോകമെമ്പാടുമായി ഈ പരമ്പരയിലെ കോടിക്കണക്കിന് പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെടുകയും ഇത് പിന്നീട് വൻ വിജയം നേടിയ സിനിമകളായി മാറുകയും ചെയ്തു. ഏതാണ്ട് 156 വർഷത്തെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് ശേഷം ഹോങ്കോങ്ങിന്റെ പരമാധികാരം ചൈനയ്ക്ക് കൈമാറുന്നതിനുള്ള ഔദ്യോഗിക ചടങ്ങുകൾ പൂർത്തിയായത് 1997 ജൂൺ 30-ന് അർദ്ധരാത്രിയിലാണ്. July 1 മുതൽ ഹോങ്കോങ് ചൈനയുടെ പ്രത്യേക ഭരണപ്രദേശമായി മാറി. ഒരു രാജ്യം രണ്ട് വ്യവസ്ഥകൾ എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൈമാറ്റം നടന്നത്. ഏഷ്യൻ കൊളോണിയൽ ചരിത്രത്തിലെ ഒരു വലിയ അധ്യായത്തിന് അന്ത്യം കുറിച്ച ഈ സംഭവം ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരും മിസോ നാഷണൽ ഫ്രണ്ടും തമ്മിലുള്ള ചരിത്രപരമായ മിസോറാം സമാധാന കരാർ ഒപ്പുവെക്കപ്പെട്ടത് 1986 ജൂൺ 30-നാണ്. 2 ദശകത്തോളം നീണ്ടുനിന്ന സായുധ പ്രക്ഷോഭങ്ങൾ അവസാനിപ്പിക്കാൻ ലാൽ ഡെങ്കയുടെ നേതൃത്വത്തിലുള്ള വിമതരും രാജീവ് ഗാന്ധി സർക്കാരും തയ്യാറായതോടെയാണ് ഈ കരാർ സാധ്യമായത്. ഇതിനെ തുടർന്ന് മിസോറാം ഇന്ത്യയുടെ പൂർണമായ ഒരു സംസ്ഥാനമായി മാറുകയും വികസനത്തിന്റെ പാതയിലേക്ക് വരികയും ചെയ്തു. ഇന്ത്യൻ ആഭ്യന്തര സുരക്ഷാ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ സമാധാന ഉടമ്പടികളിൽ ഒന്നാണ് ഇത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 30-ാം തീയതി, ലോക സോഷ്യൽ മീഡിയ ദിനം. രാവിലെ ഉണരുമ്പോൾ മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ലോകത്തെ ഒരൊറ്റ സ്ക്രീനിലേക്ക് ചുരുക്കിയ സോഷ്യൽ മീഡിയയുടെ സ്വന്തം തിരുനാൾ. 2010 പ്രമുഖ ഡിജിറ്റൽ മാധ്യമമായ മാഷബിളാണ് ഈ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. അകലെയാണെങ്കിലും പ്രിയപ്പെട്ടവരെ എപ്പോഴും അരികിൽ നിർത്താൻ സോഷ്യൽ മീഡിയയ്ക്ക് കഴിയും. അതിലുമുപരി ഇന്ന് സാധാരണക്കാരായ മനുഷ്യർക്ക് തങ്ങളുടെ സർഗാത്മകതയും പ്രതിഭയും ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും വലിയ വേദി കൂടിയാണ് ഇത്. വളരെ ചുരുങ്ങിയ സമയത്തിൽ താഴെയുള്ള ഒരു കുഞ്ഞ് റീല് കൊണ്ടോ ഒരു ക്രിയേറ്റീവ് പോസ്റ്റ് കൊണ്ടോ ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഒരു നിമിഷം കൊണ്ട് എത്തിച്ചേരാനും മികച്ച രീതിയിൽ മോണിറ്റൈസേഷൻ സ്വന്തമാക്കാനും ഇന്ന് ക്രിയേറ്റർമാർക്ക് സാധിക്കുന്നുണ്ട്. പ്രാദേശികമായ ബിസിനസ്സുകളെയും വലിയ സംരംഭങ്ങളെയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ സോഷ്യൽ മീഡിയ നൽകുന്ന മൈലേജ് ചെറുതല്ല. ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കുമെല്ലാം നമ്മുടെ വിനോദോപാധികളാണെങ്കിലും ഈ ഡിജിറ്റൽ ലോകത്ത് നമ്മൾ പുലർത്തേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. വ്യാജ വാർത്തകളും നെഗറ്റിവിറ്റിയും പ്രചരിപ്പിക്കാതെ മികച്ച കോണ്ടന്റുകളിലൂടെ മറ്റുള്ളവർക്ക് അറിവും സന്തോഷവും പകരുക എന്നതാണ് ഒരു നല്ല സോഷ്യൽ മീഡിയ ഉപയോക്താവിന്റെ ലക്ഷ്യം. കോപ്പിറൈറ്റ് നിയമങ്ങളും ഡിജിറ്റൽ എത്തിക്സും പാലിച്ച് നല്ലൊരു സോഷ്യൽ മീഡിയ സംസ്കാരം വളർത്തിയെടുക്കാൻ ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നല്ലൊരു ട്രെൻഡിംഗ് ഓഡിയോയ്ക്കൊപ്പം മനോഹരമായ ഒരു റീലോ സ്റ്റോറിയോ പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ആഘോഷമാക്കാം. ഈ ഡിജിറ്റൽ യുഗത്തിൽ പോസിറ്റീവ് തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന എല്ലാ ക്രിയേറ്റർമാർക്കും സോഷ്യൽ മീഡിയ പ്രേമികൾക്കും ഹൃദയം നിറഞ്ഞ ലോക സോഷ്യൽ മീഡിയ ദിനാശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: നമസ്കാരം. ഇൻഫോ അറ്റ് 7 ആരംഭിക്കുന്നു. ഞാൻ അഭിരാമി. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ അറ്റൻഡർ തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. 10-ാം ക്ലാസ് പാസ്സായവർക്കും രജിസ്റ്റേർഡ് ഹോമിയോ മെഡിക്കൽ ഓഫീസറുടെ കീഴിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം. അവസാന തീയതി ജൂലൈ 8. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0466-2276-067. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ITIകളിൽ NCVT പാഠ്യപദ്ധതി അനുസരിച്ച് പരിശീലനം നൽകുന്ന വിവിധ മെട്രിക്, നോൺ മെട്രിക് ട്രേഡുകളിൽ 2026-27 അധ്യയന വർഷത്തിൽ ആരംഭിക്കുന്ന കോഴ്സുകളിൽ പ്രവേശനത്തിന് അപേക്ഷിക്കാം. ചിറ്റൂർ, മംഗലം, പാലപ്പുറം, വുഡ്വർക്ക് ടെക്നീഷ്യൻ എന്നീ ITIകളിലാണ് പ്രവേശനം. ആകെ സീറ്റുകളുടെ 80% പട്ടികജാതി വിഭാഗം, 10% പട്ടികവർഗ വിഭാഗം, 10% മറ്റ് വിഭാഗം അപേക്ഷകർക്കുമായി സംവരണം ചെയ്തിട്ടുണ്ട്. www.scdd.kerala.gov.in ITI അഡ്മിഷൻ 2026 എന്ന ലിങ്കിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. അവസാന തീയതി ജൂലൈ 10. കൂടുതൽ വിവരങ്ങൾ ഉത്തരമേഖല ട്രെയിനിംഗ് ഇൻസ്പെക്ടറുടെ ഓഫീസിൽ നിന്ന് ലഭിക്കും. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന തൃത്താല മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ HSST ഇംഗ്ലീഷ് ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. അപേക്ഷകർ അധ്യാപക നിയമനത്തിന് സർക്കാർ നിശ്ചയിച്ച യോഗ്യതയുള്ളവരായിരിക്കണം. ഉയർന്ന യോഗ്യതയും ജോലി പരിചയമുള്ളവർക്കും SC ST വിഭാഗക്കാർക്കും മുൻഗണന ലഭിക്കും. താൽപര്യമുള്ളവർ അപേക്ഷയും പരിചയ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും SC ST വിഭാഗക്കാർ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും സഹിതം ജൂലൈ 9 രാവിലെ 9:30 സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0491-250-5005. പാലക്കാട് സഹകരണ പരിശീലന കോളേജിൽ HDC and BM കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. കേരളത്തിലെ സഹകരണ ഡിപ്പാർട്ട്മെന്റ്, സഹകരണ സംഘങ്ങൾ എന്നിവയിലെ നിയമനത്തിനുള്ള അടിസ്ഥാന യോഗ്യതയാണ് HDC and BM. അപേക്ഷ SCU.kerala.gov.in ൽ ഓൺലൈനായി നൽകാം. SCU.kerala.gov.in. SC ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കും. അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗത്തിന് 250 രൂപയും ST വിഭാഗത്തിന് 85 രൂപയുമാണ്. അവസാന തീയതി ജൂലൈ 15. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0491-252-2946. 0491-252-2946. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ മലയാളം വിഷയത്തിൽ അതിഥി അധ്യാപക അധ്യാപകൻ ഒഴിവുണ്ട്. മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും UGC മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള യോഗ്യതയുള്ളവരും തൃശൂർ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾ അവരുടെ വയസ്സ്, പ്രവൃത്തി പരിചയം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ജൂലൈ 6 തിങ്കളാഴ്ച രാവിലെ 10:30 കൂടിക്കാഴ്ചയ്ക്ക് എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. പാലക്കാട് ജില്ലാ പ്രൊബേഷൻ ഓഫീസിലേക്ക് 1200 DC കുറയാത്ത വാഹനം കരാറടിസ്ഥാനത്തിൽ ലഭ്യമാക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. വാഹനത്തിന് 7 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടാകരുത്. ടെൻഡർ ഫോമുകൾ ജൂലൈ 13 ഉച്ചയ്ക്ക് 1 സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9846186332 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. 9846186332 8633 9846 1863332. പാലക്കാട് LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. PGDCA, DCA, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിപ്ലോമ, ടാലി, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, പ്രോഗ്രാമിംഗ് ഇൻ പൈത്തൺ, C++, ഡേറ്റ എൻട്രി എന്നീ കോഴ്സുകളിലേക്കാണ് പ്രവേശനം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും OEC വിഭാഗത്തിൽപ്പെട്ടവർക്കും അർഹമായ ഫീസ് ആനുകൂല്യം ലഭിക്കും. www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 9494953308 9494953308. SRC കമ്മ്യൂണിറ്റി കോളേജിൽ ജൂലൈ സെഷനിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ട്രെയിനേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കാം. 6 മാസമാണ് കാലാവധി. യോഗ്യത 12ാം ക്ലാസ്. വിശദ വിവരങ്ങൾക്ക് www.src.cc.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 8848026035 8848026035. വടക്കഞ്ചേരി IHRD അപ്ലൈഡ് സയൻസ് കോളേജിൽ ഡെമോൺസ്ട്രേറ്റർ തസ്തികയിൽ താൽക്കാലിക നിയമനം. BSc ഇലക്ട്രോണിക്സ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ബയോഡേറ്റയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജ് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് ഇന്ന് രാവിലെ 9:30 എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. അട്ടപ്പാടി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിസ്റ്ററി വിഭാഗങ്ങളിൽ 1 വീതം അധ്യാപക ഒഴിവുണ്ട്. 55% മാർക്കോട് കൂടിയ ബിരുദാനന്തര ബിരുദവും നെറ്റ് അല്ലെങ്കിൽ PhDയുമാണ് അടിസ്ഥാന യോഗ്യത. ഉദ്യോഗാർത്ഥികൾ മുൻകൂറായി കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. താൽപര്യമുള്ളവർ ജൂലൈ 3 രാവിലെ 10 സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. പുതുശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആർദ്രം മിഷൻ പദ്ധതിയുടെ ഭാഗമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. ഡിഫാം അല്ലെങ്കിൽ ബിഫാം. കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷനുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂലൈ 8 രാവിലെ 10 യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം പുതുശ്ശേരി പഞ്ചായത്ത് ഹാളിൽ അഭിമുഖത്തിനായി എത്തിച്ചേരണമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇതോടെ ഇൻഫോ @7 അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
4: ഹലോ, നമസ്കാരം. ഇന്നത്തെ എഴുത്തോലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ എഴുന്നേറ്റ സമയത്ത് ഞാൻ എൻ്റെ ഒരു പഴയ സ്കൂൾ ഡയറി ഇങ്ങനെ തപ്പി പിടിച്ചെടുത്തു. അതിങ്ങനെ മറിച്ചു നോക്കിയപ്പോഴാണ് നമ്മുടെ ജീവിതവുമായി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിന്ത എൻ്റെ തലയിൽ കത്തിയത്. എന്നാ പിന്നെ, നല്ല ഗംഭീര ഒരു തോട്ടാണല്ലോ, നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ എന്നും കാണുന്ന പണ്ട് നമ്മൾ സ്കൂളിൽ പോയപ്പോൾ തൊട്ട് നമ്മുടെ കൂടെയുള്ള രണ്ട് സാധനങ്ങൾ, നമ്മുടെ സ്വന്തം പെൻസിലും പിന്നെ റബ്ബറും. നിങ്ങൾ പെൻസിലാണോ അതോ റബ്ബറാണോ ലൈഫിൽ? ലൈഫിൽ നിങ്ങളൊരു പെൻസിലാണോ അതോ റബ്ബറാണോ? ചോദ്യം കേട്ട് ഞെട്ടണ്ട. ഇന്ന് രാവിലെ ചായ കുടിക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ ജീവിതത്തിൽ ഒരു പെൻസില് പോലെ എപ്പോഴും പുതിയ കാര്യങ്ങൾ എഴുതി ചേർക്കാൻ ഓടി നടക്കുന്ന ഒരാളാണോ, അതോ മറ്റുള്ളവരുടെ തെറ്റുകൾ തിരുത്താനും അവരെ സപ്പോർട്ട് ചെയ്യാനും നിൽക്കുന്ന ഒരു റബ്ബറാണോ എന്ന്? എന്ത് തന്നെയാണെങ്കിലും ഇത് രണ്ടുപേരും ചേരുമ്പോഴാണ് ലൈഫ് കുറച്ചുകൂടെ എന്റർടൈനിങ് ആകുന്നത്. നമുക്ക് എന്തായാലും നോക്കാം നിങ്ങൾ ഇതിൽ ഏതാണ് എന്നുള്ളത് ഇന്നത്തെ എഴുത്തോലയിലൂടെ. വെൽക്കം ടു എഴുത്തോല. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മുടെ ഈ പെൻസിലും റബ്ബറും തമ്മിൽ രാത്രിയില് ബോക്സിന്റെ ഉള്ളിലിരുന്ന് സംസാരിക്കുന്ന ഒരു സീൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ദിവസം പെൻസില് ഭയങ്കര അപ്സെറ്റ് ആയിട്ട് ഇങ്ങനെ വന്നിരുന്നു. ഇത് കണ്ട് റബ്ബർ ചോദിച്ചു, എന്തു പറ്റി ബ്രോ, ഒരു വല്ലാത്ത ലുക്ക്, എന്താണ്, എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. കാരണം പെൻസിൽ ആകെ ഒരു ഗ്ലൂമി ലുക്കിലിരിക്കുകയാണ്. അപ്പൊ റബ്ബർ അങ്ങനെ ചോദിച്ചപ്പോ റബ്ബറിനോട് പെൻസിൽ പറഞ്ഞു, അളിയ, ഞാൻ കാരണം നിനക്ക് എപ്പോഴും വേദനിക്കുകയല്ലേ. ഞാൻ തെറ്റിക്കുമ്പോഴൊക്കെ നീ നിന്റെ ശരീരം തേച്ചുരച്ചത് മായ്ക്കുന്നു. അവസാനം നീ ഇല്ലാതായി പോയില്ലേ എന്ന് റബ്ബറിനോട് പെൻസിൽ പറഞ്ഞു. അപ്പൊ റബ്ബർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ കൊള്ളാലോ, നീ എഴുതിക്കൊണ്ടേ ഇരിക്കുക, തെറ്റിയാൽ മായ്ക്കാൻ ഞാൻ കൂടെയുണ്ട്, അത് എന്റെ ധർമ്മം. എന്റെ ശരീരം ചെറുതായാലും നിന്നെ പെർഫെക്റ്റ് ആക്കാൻ പറ്റുന്നതിലാണ് എന്റെ ഹാപ്പിനെസ്. ഇത്രയും പറഞ്ഞിട്ട് പെൻസിലും റബ്ബറും ആ ബോക്സിനുള്ളിൽ തന്നെ പരസ്പരം ചിരിച്ചുകൊണ്ടിരുന്നു. നല്ലൊരു കോമ്പിനേഷൻ ആണല്ലേ ഈ പെൻസിലും റബ്ബറും. നിങ്ങളുടെ മനസ്സിൽ ആരുടെയെങ്കിലും മുഖം വന്നു ഈ ഒരു അവർ തമ്മിലുള്ള കോൺവെർസേഷൻ കേട്ട് കഴിഞ്ഞപ്പോൾ? നമ്മുടെയൊക്കെ ലൈഫിൽ കാണും നമ്മൾ പോയി ഒപ്പിക്കുന്ന പല വാലും തലയില്ലാത്ത കോമാളിത്തരങ്ങളും. വീട്ടുകാരോ നാട്ടുകാരോ അറിയാതെ സൈലന്റ് ആയി ക്ലീൻ ആക്കി തരുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവും. നമ്മൾ എന്ത് അലമ്പ് കാണിച്ചാലും പോട്ടടാ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് സീൻ മൊത്തം ശാന്തമാക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവും. ആ ഫ്രണ്ടാണ് നമ്മുടെയൊക്കെ ലൈഫിലെ റബ്ബർ. അങ്ങനെ ഒരു റബ്ബർ ഉണ്ടോ നിങ്ങളുടെ ലൈഫിൽ? അതോ നിങ്ങളാണോ ആ റബ്ബർ?

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: മനുഷ്യർ പലപ്പോഴും ഒരു പുതിയ കാര്യം ചെയ്യാൻ പേടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? തെറ്റിപ്പോയാല് ആളുകൾ എന്തു പറയും, തോറ്റുപോയാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊരു ചിന്ത കൊണ്ടാണ്. പക്ഷെ ഒരു കാര്യം ആലോചിച്ചു നോക്കിയേ, പെൻസിലിന്റെ കൂടെ എപ്പോഴും റബ്ബർ ഉള്ളത് പോലെ നിങ്ങൾ വരുത്തുന്ന തെറ്റുകൾ തിരുത്തി നിങ്ങളെ കൈപിടിച്ച് നടത്താൻ നിങ്ങളുടെ കൂടെ അച്ഛനും അമ്മയുണ്ട്, അധ്യാപകരും ഉണ്ട്. എപ്പോഴും ബാക്ക് സ്റ്റേജിൽ അവരൊക്കെ നമുക്ക് സപ്പോർട്ടിനുണ്ട് അല്ലെ. നിങ്ങൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവർ നമ്മളെ വഴക്ക് പറയുന്നത് ഒരിക്കലും ദേഷ്യം കൊണ്ടല്ല, സ്വന്തം ജീവിതം തേച്ച് തീർത്താണെങ്കിലും നിങ്ങളെ ശരിയായ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തെറ്റുകൾ സംഭവിക്കുന്നത് തോൽവിയല്ല, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള വഴിയാണ്. സോ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. ആരും പെർഫെക്റ്റ് ആവാൻ നോക്കി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊക്കെ തെറ്റുകളൊക്കെ പറ്റി അതൊക്കെ അപ്പൊ തന്നെ തിരുത്തി ലൈഫിനെ അതിന്റെ വഴിക്ക് അങ്ങ് എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ കാര്യം. ഓഫീസിലോ കോളേജിലോ ഒക്കെ പോകുന്ന ആളുകൾ വണ്ടി ശ്രദ്ധിച്ച് ഓടിക്കുക, ചായ കുടിക്കാത്ത ആളുകൾ ഒരു ചായ കൂടി കുടിച്ച് മൂഡ് സെറ്റാക്കുക. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം എഴുത്തോലയുടെ നെക്സ്റ്റ് എപ്പിസോഡിൽ. അപ്പോൾ ഇന്നത്തെ ചോദ്യം അതാണ്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പെൻസിലാണോ അതോ റബ്ബറാണോ? സ്വയം ഒന്ന് അനലൈസ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ എഴുത്തോല വൈൻഡപ്പ് ചെയ്യുമ്പോൾ കൂടെ ഞാൻ അഭിരാമി ആയിരുന്നു ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ചേർന്നത്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും സ്വാഗതം ഇന്നത്തെ അഹല്യ വിഷസിലേക്ക്. അങ്ങനെ ദേ ജൂൺ മാസം 30-ാം തീയതി അല്ലേ, ജൂൺ പോകാൻ പോവാനെ തറ്റാ ബയവയൊക്കെ പറഞ്ഞ് ജൂൺ മാസം അങ്ങനെ അവസാനിച്ച് ജൂലൈ മാസത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. തുടക്കത്തിൽ നമ്മൾ എപ്പോഴും പറയാറില്ലേ, ഓക്കെ പുതിയ മാസമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്തായി ഈ മാസം തീ അങ്ങ് തീരുകയാണ് ഗായ്സ്. അങ്ങനെ ഈ മാസം തീരുമ്പോൾ ജൂൺ 30-ാം തീയതി ആകുമ്പോൾ ചൊവ്വാഴ്ച ദിവസമാകുമ്പോൾ സമയം തീ കൃത്യം 8 മണി കഴിയുന്ന സമയത്ത് എന്താ അഹല്യ വിഷസ് ആണ്. അപ്പൊ ആരാണ് അഹല്യ വിഷസ് മാറ്റി കൂടെയുള്ളത്? ഞാനാണ് കേട്ടോ, ഞാൻ നിങ്ങളുടെ സ്വന്തമായില്ല. കുറെ ദിവസമായി അഹല്യ വിഷസിൽ വന്നിട്ട് നിങ്ങളോടൊന്ന് സംസാരിച്ചിട്ട്. എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് പറയാറ്, എന്താണെന്ന് അറിയില്ല, എനിക്ക് ഓരോ ദിവസം കഴിയുമോറും ഇങ്ങനെ പുതിയതായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യാണ്. എന്താലേ, സാധാരണ എല്ലാവർക്കും ബോറടിക്കുന്ന സമയത്ത് എനിക്കിവിടെ ഇങ്ങനെ ഫ്രഷായി ഫീൽ ചെയ്യുന്നുണ്ട് ഗായ്സ്. മേ ബി ഇങ്ങനെ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് കൊണ്ടാവാം. എനിവേ, ഇന്നും ദേ അങ്ങനെ നല്ല ഒരു പുതുമയോട് കൂടിയിട്ടാണ് അഹല്യ വിഷസിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും പുതുമയുണ്ടോ? പുതുമ ഉണ്ടാവണം കേട്ടോ. ലൈഫ് ഇങ്ങനെ എപ്പോഴും വളരെ ബോറിംഗ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ ബോറായി പോവും. അപ്പം അങ്ങനെ വിചാരിക്കാൻ പാടില്ല, കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ഇന്ന് എന്താണ് പുതിയതായിട്ട് നമുക്ക് കേൾക്കാനുള്ളത്, അറിയാനുള്ളേ, പഠിക്കാനുള്ളേ എന്നൊരു ആ ഒരു തുറയിലൂടെ വേണം നമ്മൾ മോർണിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലേക്കും പോവാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഓ ഇന്ന് ആസ് യൂഷ്വൽ ഒന്നുമില്ല. പ്രത്യേകിച്ച് ഈ ഒരു മനോഭാവത്തിലാണെങ്കിൽ ആ ഒരു മനോഭാവം തന്നെ ഉണ്ടാവുള്ളൂ, പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഉണ്ടാവുമ്പോള്ള കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് സൂപ്പറായിട്ട് ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് അങ്ങ് തുടങ്ങിയാലോ. യെസ്, അപ്പൊ വൺസ് അഗൈൻ വെൽക്കം ടു അഹല്യ വിഷസ്, ഇറ്റ്സ് മീ ആർജി അഹല്യ വിത്ത് യു. അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയാൻ പോണേന്ന് അറിയോ? ഈ ജൂൺ 30-ാം തീയതിയാണ് നെക്സ്റ്റ് മന്ത് വരാൻ പോകുന്നു, 1-ാം തീയതി ആകാൻ പോകുന്നു. അങ്ങനെ ദിവസങ്ങൾ തീയതികളെ കുറിച്ച് സംസാരിച്ച സമയത്ത് എനിക്ക് പെട്ടെന്നൊരു കാര്യം തോന്നി. അതായത് നമുക്കറിയാം, ഒരു വർഷം എന്ന് പറയുകയാണെങ്കിൽ 365 ദിവസം, 0.25 കൂടിയുണ്ട്, അതവിടെ ഇരുന്നോട്ടെ, 365, നമുക്കത് എടുക്കാം, അങ്ങനെ റൗണ്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ 365 ദിവസമുള്ള ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഒരു ദിവസം താല്പര്യമില്ല, വേണ്ട, അങ്ങനെയാണെങ്കിൽ ഏത് ദിവസമായിരിക്കും നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ഒരു പവർ ഉണ്ട്. അതായത് 365-ൽ നിന്ന് 364 മാത്രമാക്കാൻ സാധിക്കും. അതായത് ഒരു ദിവസം നിങ്ങളുടെ താല്പര്യപ്രകാരം വേണ്ട എന്ന് വെക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങളുടെ എന്ത് റീസൺ കൊണ്ട് വേണമെങ്കിലും ആവാം കേട്ടോ. നിങ്ങളുടെ ചുമ്മാ ഒരു തമാശയ്ക്ക് വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാം, അതല്ലാതെ എന്തെങ്കിലും റീസൺസ് ഉണ്ട്, എനിക്ക് ഈ ഒരു ദിവസം ഇഷ്ടമല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് ഓഗസ്റ്റ് 4 ഒട്ടും താല്പര്യമില്ല, അല്ലെങ്കിൽ ഓഗസ്റ്റ് 10 ഒട്ടും താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ഈ ഓഗസ്റ്റ് 10 എന്ന് പറയുന്ന ദിവസത്തെ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു വർഷത്തിൽ 365-നെ 364 മാറ്റാനുള്ള ഒരു പവർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വർഷത്തിൽ ഏത് ദിവസമായിരിക്കും ഡിലീറ്റ് ചെയ്യുക? എനിക്കിങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു ക്യൂരിയോസിറ്റി, ഇങ്ങനത്തെ പവറൊന്നും നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. എന്നാലും യെസ് ഇതൊക്കെ ഒരു ഇമാജിനേഷൻ അല്ലേ ഗായ്സ്, അപ്പൊ നമ്മുടെ ഇങ്ങനെ കുഞ്ഞു ഇമാജിനേഷനൊക്കെ വർക്ക് ചെയ്യണം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും രസകരമായ ഉത്തരങ്ങൾ ഞാനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ രസകരമാകണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചുകൊണ്ട് വല്ലതും നടക്കുമോ? ഇല്ല, നിങ്ങൾ കൂടി വിചാരിച്ച മാത്രമേ സംഭവം അങ്ങ് കളറാവുള്ളൂ, രസാവുള്ളൂ അല്ലേ. അപ്പൊ എന്തായാലും വേഗം വിളിച്ചോളൂ, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയക്കാം. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പർ ആണ് കേട്ടോ. ആ നമ്പർ ഇതാണ്, 8180 9000 82 81 50 90 00. ഒട്ടും സമയം കളയേണ്ട, ഒന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, 9 മണി വരെ മാത്രമാണ് നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സമയം. ഓക്കെ, അപ്പൊ ദേ എന്റെ ചോദ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. 365 ദിവസമുള്ള ഒരു വർഷത്തിൽ ഒരു ദിവസത്തെ മാറ്റാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ട്. ഒരു ദിവസത്തെ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടെങ്കിൽ ഏത് ദിവസമായിരിക്കും നിങ്ങൾ ചുമ്മാ വേണ്ട, ഇപ്പോ ജൂൺ കഴിഞ്ഞ് ജൂലൈ 2 എനിക്ക് താല്പര്യമില്ല, 1-ൽ നിന്ന് നേരെ 3-ലേക്ക് പോട്ടെ, അങ്ങനെയാണെങ്കിലും ഓക്കെ കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് അതുപോലെ ഏത് ദിവസമായിരിക്കും നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് പോകുന്നത്? ഇതാണ് എന്റെ ഒരു ചോദ്യം. അപ്പൊ നല്ല നല്ല ഉത്തരങ്ങളൊക്കെ വരുമെന്ന പ്രതീക്ഷയിൽ നമുക്കങ്ങ് തുടങ്ങിയാലോ. യെസ്, ആദ്യത്തെ പാട്ട് ദേ എത്താൻ പോവാണ്. 1-ാമത്തെ ആ ഒരു സോങ് ഒക്കെ കേട്ടുകൊണ്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം അഹല്യ വിഷസിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങി എത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കോളർ, ഫസ്റ്റ് കോളർ എത്തിയിരിക്കുന്നു. നോക്കണ്ടേ ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്.
3: നമസ്കാരം.
2: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: ഞാൻ ബുള്ളറ്റ് ജഗൻ, മലപ്പുറം.
2: ജഗൻ ചേട്ടനാണ്. ജഗൻ ചേട്ടാ, സുഖല്ലേ?
3: ഹാപ്പി
2: ആയിട്ട് പോകുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് പോട്ടെ കേട്ടോ. ഓക്കെ, പറയൂ. 365 ദിവസമുള്ള ഒരു വർഷത്തിൽ നിന്ന് ഒരു ദിവസത്തെ ഡിലീറ്റ് ചെയ്യാനായിട്ടൊരു അവസരം കിട്ടുവാണ് ജഗൻ ചേട്ടന്, ഏത് ദിവസം ഡിലീറ്റ് ചെയ്യും? എന്തുകൊണ്ട്?
3: ജനുവരി 1 ഡിലീറ്റ് ചെയ്യും.
2: ഓ, അതുകൊണ്ട് ജനുവരി 1 വേണ്ട.
3: അത് ഏകദേശം 12:30 ചിലപ്പോ 2 മണിയൊക്കെ ആവും. ന്യൂ ഇയർ നമ്മൾ തലേന്ന് പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ആക്കി, പിന്നെ കാലത്ത് എണീക്കാനൊക്കെ വലിയ പ്രയാസമാണ്,
2: ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്ക് ജനുവരി 1 വേണ്ട.
3: ഒന്ന് വേണ്ട. ഹിമാചൽ വരാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അത്രേ ഉള്ളൂ.
2: അല്ല, ഡിലീറ്റ് ചെയ്തേക്ക്, കുഴപ്പമില്ല, പോട്ടെ, സാരില്ല.
3: അതെ.
2: എനിക്ക് വലിയ വിരോധമുള്ള ദിവസമൊന്നുമല്ല, കുഴപ്പമില്ല, പോട്ടെ. ഓക്കെ, അപ്പൊ ജനുവരി 1 നമുക്ക് എന്തായാലും ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ജഗൻ ചേട്ടാ, പറയൂ, ഇന്നത്തെ സ്പെഷ്യൽ വിഷസ് ആർക്കാണ്?
3: സ്പെഷ്യൽ വിഷസ് നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ആർജയിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും, പിന്നെ നമ്മുടെ ആർജയിൽ വിട്ടുപോയ നമ്മുടെ വർഷയ്ക്കും നല്ലൊരു ദിവസമാണ്.
2: ഓക്കെ, എല്ലാവർക്കും വേണ്ടി പറയാം കേട്ടോ. അപ്പൊ എന്തായാലും ജഗൻ ചേട്ടന് നല്ലൊരു ദിവസം ആവട്ടെ. ജനുവരി 1 നമുക്ക് അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഞാൻ ആരെങ്കിലും ഇതിനെതിരെ പറയുമെന്ന് എനിക്കറിയില്ല, നോക്കാം. ഓക്കെ
3: ഓക്കെ,
2: താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് ജഗൻ ചേട്ടനായിരുന്നു, മലപ്പുറത്ത് നിന്നും. ഏത് ദിവസം ഡിലീറ്റ് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരമായിരുന്നു ജനുവരി 1, ജാൻ 1 ഡിലീറ്റ് ചെയ്യും എന്നാണ്. റീസൺ ഉണ്ട് കേട്ടോ, റീസൺ. വയ്യ, ന്യൂ ഇയർ ആഘോഷിക്കുന്നതിന്റെ ക്ഷീണം, അതാണ് പ്രശ്നം എന്നാ പറഞ്ഞത്. എനിവേ, നോക്കി നെക്സ്റ്റ് കോളർ എത്തുന്നത് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
4: ആരാധ്യ.
2: ആരാധ്യക്കുട്ടിയാണ്. ആരാധ്യക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ട ആരെ? എവിടെ?
4: ഇവിടെ.
2: ആ, ഇത് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് എന്താ ഒരു ബിരിയാണി വാങ്ങി കൊടുക്കാൻ പറഞ്ഞു സുല്ലേട്ടൻ? ഞാൻ വാങ്ങിച്ചു കൊടുക്കാല്ലേ, പോട്ടെ അല്ലേ, പാവല്ലേ അല്ലേ. ഓക്കെ, ആരാധികുട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ്. ഇന്ന് ക്ലാസ്സിൽ പോണോ?
4: ക്ലാസ്സിൽ പോണം.
2: എപ്പോഴാ പോണ്ടേ?
4: 9:50.
2: ഇന്ന് എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേ?
4: ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലി.
2: ഇഡ്ലി? എത്ര ഇഡ്ലി കഴിച്ചു?
4: 4.
2: ഫോറ്? അമ്മീ, വലിയ കുട്ടിയാണപ്പോ, ഗുഡ് ഗേൾ ആണ്.
4: അല്ല,
2: 4 ഇഡ്ലി ഒക്കെ കഴിച്ചു കഴിഞ്ഞാ ഗുഡ് ഗേൾ ആണ്. ആ, ഗുഡ് ഗേൾ അല്ലേ, അതാണ് അടിപൊളി. അപ്പൊ ആരാധ്യക്കുട്ടി, ഒരു ദിവസം ഡിലീറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഏത് ദിവസം ഡിലീറ്റ് ചെയ്ത് കളയണ്ടേ, വേണ്ടാന്ന് വെക്കാം നമുക്ക്? അതെന്താ June 6th? എക്സാമാണ്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ണും പൂട്ടി ഡിലീറ്റ് ചെയ്യാട്ടാ. June 6. June 6th കളഞ്ഞിരിക്കും ചേച്ചി, ഡോണ്ട് വെറി. ഓക്കെ ഓക്കെ. ചക്കരെ പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാ?
5: എല്ലാവർക്കും അഹല്യ വിഷസിന് ആയില്ല ചേച്ചിക്കും.
2: ഓക്കേടാ, അപ്പൊ എന്തായാലും ആരാധ്യക്കുട്ടിക്ക് നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. സൂപ്പർ ആയിട്ട് മെഡിക്കായിട്ട് സ്കൂളിൽ പോണേ കേട്ടോ. ഓക്കെ. അപ്പോ നമ്മളെ വിളിച്ചത് ആരാധ്യക്കുട്ടിയാണ് കേട്ടോ. അപ്പൊ ആരാധ്യക്കുട്ടി ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് June 6th ആണ്. വേറൊരു റീസണും ഇല്ല, എക്സാം. അതാണ് ഇത്രയേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ച കാര്യം കേട്ടോ. അപ്പോൾ നിങ്ങളാണെങ്കിൽ ഏത് ദിവസമായിരിക്കും ഡിലീറ്റ് ചെയ്യാൻ പോകുന്നേ? പലർക്കും പല റീസൺസ് ആവാം. ചിലപ്പോൾ ഒരു റീസണും ഇല്ലാതെ ഒരു ദിവസം ഡിലീറ്റ് ചെയ്യാനും നമുക്ക് അവസരം ഞാൻ തരുന്നു, തന്നിരിക്കുന്നു ഗായ്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് കോൾ റെഡി നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ആ നമസ്കാരം നമസ്കാരം നമസ്കാരം. ഇതാരാണ്? നിർമ്മലമ്മയാണ്. നിർമ്മലമ്മ സുഖായിട്ടിരിക്കുന്നോ? സുഖായിരിക്കുന്നു, അങ്ങനെ സുഖായിരിക്കട്ടെ അല്ലേ. അതാണ് അങ്കിയിൽ പറയൂ, ഏത് ദിവസമാണ് നിർമ്മലമ്മ ഡിലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നേ?
6: ജനുവരി മൂന്ന്.
2: ജനുവരി മൂന്നിനോട് താല്പര്യമില്ല, ഇഷ്ടമില്ല,
6: താല്പര്യമില്ല. നാല് വർഷമായി ജനുവരി മൂന്ന് വന്നാൽ നാല് വർഷമാവും, താല്പര്യമില്ലാതായിട്ട്.
2: ആണോ? ആ കുഴപ്പമില്ല, നമുക്ക് ജനുവരി മൂന്നിന് ഉപേക്ഷിക്കാം കേട്ടോ. ഓക്കെ, അപ്പോ നിർമ്മലമ്മ പറയൂ, ഇന്നത്തെ ആശംസകൾ ആർക്കാണ്?
6: ഗായന്റെ മോൾക്കും അകലിയിലുള്ള എല്ലാ മക്കൾക്കും എന്റെ മക്കൾക്കും കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ആയിക്കോട്ടെ. എന്നിട്ട്
2: ഓക്കെ, അപ്പൊ എന്തായാലും നിർമ്മലമ്മയ്ക്ക് നല്ലൊരു ദിവസമാവട്ടെ കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ ഓക്കെ നിർമ്മലമ്മ, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് നിർമ്മലമ്മയായിരുന്നു കേട്ടോ. അങ്ങനെ ദേ സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലാക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് കൂടെയുള്ളത്. ഇറ്റ്സ് മീ ആർജെ അഹല്യ. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചൊരു കാര്യം എന്തായിരുന്നു, 365 ദിവസമുള്ള ഈ ഒരു വർഷത്തിൽ നിന്ന് ഏത് ദിവസമായിരിക്കും നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് പോകുന്നത് അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ? അപ്പൊ ഞാനാണെങ്കിൽ ചിലപ്പോൾ ഒരു ബന്ധമില്ലാത്ത, അതായത് എനിക്ക് ഒരു കണക്ഷനും ഇല്ലാത്തൊരു ദിവസമൊക്കെ ആയിരിക്കും മിക്കതും ഡിലീറ്റ് ചെയ്ത് കളയുന്നത് കേട്ടോ. ഒരു ഒരു രസം, വെറുതെ ചുമ്മാ ഒരു ഒരു താല്പര്യം, അത്രേ ഉള്ളൂ. ഇനി വേ നമുക്ക് നെക്സ്റ്റ് കോളർ റെഡിയാണ്, ഞാൻ നോക്കട്ടെ ആരാണ്. ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
7: മോഹനൻ, കുന്നത്തൂർമ.
2: മോഹനൻ ചേട്ടനാണ് കുന്നത്തൂർമയുടെ. ഓക്കെ മോഹനൻ ചേട്ടാ, രാവിലെ എന്താ കഴിക്കുന്നത്?
7: രാവിലെ ഇനി കഴിക്കാൻ പോകുന്നേ ഉള്ളത്, കുളിക്കാൻ പോകുന്നേ ഉള്ളൂ, തൈലം തേച്ച് നിൽക്കുകയാണ്.
2: ആണോ? എന്താന്ന് ബ്രേക്ക്ഫാസ്റ്റ്? എന്താ
7: ബ്രേക്ക്ഫാസ്റ്റ്? ഇന്ന് മസാല ദോശ.
2: മസാല ദോശ? ഓഹോ, ഹെവി ആണ് രാവിലെ തന്നെ.
7: ആ രാവിലെ കേമാണ്.
2: കേമാണ്, കെങ്കേമാണല്ലേ. കെങ്കേമാണ്, അങ്ങനെ വേണം. രാവിലെ രാജാവിനെ പോലെ ഫുഡ് കഴിക്കണം എന്നൊക്കെയാണ് പറയാ.
7: രാജാവിനെ പോലെ തന്നെയാണ്,
2: അങ്ങനെ തന്നെ കഴിക്കാം.
7: ചക്കപ്പഴം ഉണ്ട്.
2: ആഹാ, എന്താണ്? മതി മതി, ഞാൻ ഫുഡിലേക്കൊന്നും പോകുന്നില്ല, ഞാനൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് വിശക്കും, വേണ്ട, വഴിക്ക് ഞാൻ ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ മോഹനൻ ചേട്ടാ പറയൂ, ഏത് ദിവസമായിരിക്കും ഡിലീറ്റ് ചെയ്ത് കളയാൻ പോകുന്ന ഒരു വർഷത്തിൽ?
7: ഡിസംബർ 16.
2: ഡിസംബർ 16, വ്യക്തമാണ് അല്ലേ?
7: വ്യക്തമാണ്,
2: വ്യക്തമാണ്. അപ്പൊ നമുക്ക് ഡിസംബർ 16 ഡിലീറ്റ് ചെയ്യാം കേട്ടോ.
7: ഡിലീറ്റ്
2: അങ്ങനെ അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, പോട്ടെ. ഓക്കെ, അപ്പൊ മോഹന ചേട്ടാ പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
7: ഇന്നത്തെ വിഷസ് കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും.
2: എല്ലാവർക്കും ഓക്കെ, താങ്ക് യു താങ്ക് യു. അപ്പൊ എന്തായാലും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുക. ഓക്കെ ഓക്കെ ചേട്ടാ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് മോഹനൻ ചേട്ടനായിരുന്നു കേട്ടോ. അപ്പൊ മോഹനൻ ചേട്ടൻ, ഈ മസാല ദോശ ഒക്കെ രാവിലെ കഴിക്കാൻ വേണ്ടി പോവാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഗായ്സ് എനിക്കൊരു ദോശ കഴിക്കാൻ തോന്നുക, എന്താ ചെയ്യുക? ഓ കുഴപ്പമില്ല കുഴപ്പമില്ല, ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി ഒരു ദോശ കഴിക്കുന്നതാണ്. ഇനി വേദേ നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ കൂടി വരുന്നുണ്ട്. ഇല്ല, കോള് കട്ടായി പോയിട്ടുണ്ട്, സാരമില്ല. വിളിക്കുന്ന സമയത്ത് നിങ്ങൾ റേഞ്ച് എന്തായാലും നോക്കണം കേട്ടോ. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് കോൾ ഈസി ആയിട്ട് കണക്ട് ആവും, ഇല്ലെങ്കിൽ ഇങ്ങനെ കട്ടായി കട്ടായി കട്ടായി കട്ടായി ഒക്കെ പോവും. അതുപോലെ തന്നെ റേഡിയോ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ സൗണ്ട് മാക്സിമം കുറച്ച് വെച്ചുകൊണ്ട് കോൾ ചെയ്യാൻ നോക്കുക, ലൗഡ് സ്പീക്കറും അവോയ്ഡ് ചെയ്യുക. ഈ കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് പറയുന്നത് ആ കോള് കൃത്യമായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാൽ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരമൊന്നും സുഗമമായിട്ട് പോവുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു കോളറിലേക്ക് പോകാം, നോക്കാം ആരാണ്. ഹലോ, ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്,
2: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ഭാസ്കരൻ ചേട്ടനാണ്. ഭാസ്കരൻ ചേട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
8: നല്ല വിശേഷം, സുഖമായിട്ട് പോകുന്നു.
2: സുഖമായിട്ട് പോകുന്നു, അങ്ങനെ സുഖമായി തന്നെ ഇരിക്കട്ടെ. ഓക്കെ, എങ്കിൽ പറയൂ, ഇനി 365 നിന്ന് 364 ആക്കാണെങ്കിൽ ഏത് ദിവസത്തെയാണ് ഡിലീറ്റ് ചെയ്യുക?
8: ഞാൻ ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് ഡിസംബർ 6 തീയതി നമ്മുടെ ബാബർ മസൂദി.
2: ഡിസംബർ 6 അല്ലേ?
8: ആ ദിവസമാണ് നമ്മുടെ ബാബർ മസ്ജിദ് ഇടിച്ച ദിവസം. ആ ഒരു ദിവസം ഞാൻ
2: ഡിലീറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പോ ഇനി പറയൂ, ഇന്നത്തെ ആശംസകൾ ആർക്കാണ്?
8: കേട്ട് കേട്ട് കൂട്ടുകൂടാം, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും.
2: ഓക്കെ, അപ്പൊ എന്തായാലും ഭാസ്കരൻ ചേട്ടൻ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് ഭാസ്കരൻ ചേട്ടനായിരുന്നു. ഡിസംബർ മാസം 6 തീയതിയാണ് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോ ദിവസങ്ങളെയും ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിലീറ്റ് ചെയ്യുന്നതിൽ പലർക്കും പല റീസൺസ് ഉണ്ടാവും അല്ലെ, പല പല കാരണങ്ങളായിരിക്കാം. അതിൽ തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാരണങ്ങളൊക്കെ അതെ വേഗം വേഗം വേഗം വേഗം വിളിച്ചങ്ങ് പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ എന്തായാലും വിളിക്കേണ്ട നമ്പർ ഞാൻ വൺസ് അഗെയിൻ പറഞ്ഞുതരാം. 8285090000. അപ്പൊ എന്തായാലും നമുക്കിനി അടുത്ത ഒരു പാട്ടിലേക്ക് പോണോ അതോ മെസ്സേജിലേക്ക് പോകണോ? ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൺഫ്യൂസ്ഡ് ആയി. എന്തായാലും പാട്ടിലേക്ക് പോവാം അല്ലെ, നല്ലൊരു പാട്ട് കേൾക്കാനായിട്ട് നല്ലൊരു ഫീൽ ഉണ്ട്. അപ്പൊ എന്തായാലും നല്ലൊരു ട്രാക്ക് എത്തുന്നുണ്ട് അഹല്യ വിഷസിൽ അടുത്തതായി.

0: അയ്യോ അയ്യോ
1: എന്താടാ
0: അയ്യോ മാല പോയി
1: ഇവന്റെ പോക്കറ്റിലുണ്ടോ
0: ഈശ്വര മാല എവിടെ പോയി

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. നമുക്കത് ഈ നെക്സ്റ്റ് ഒരു കോളർ എത്തിയിരിക്കുന്നത് നോക്കിയാലോ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: ഷിജിൻ തറക്കൽ കണ്ടുട്ടി.
2: ഷിജിൻ ചേട്ടനാണ്. കുറച്ച് ദിവസമായി സംസാരിച്ചിട്ടല്ലേ? എവിടെ പോയിരുന്നു? സുഖാണ്, സുഖാണ്. ഇവിടെ എല്ലാരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അവിടെ എങ്ങനെയാണ്, സുഖായിരിക്കുന്നോ?
3: എവിടെയും കുഴപ്പമൊന്നുമില്ല. ഇന്ന് രാവിലെ മുതൽ നല്ല നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു.
2: ആണോ? ഞങ്ങൾക്ക് മഴയില്ല. അതൊരു ഒരു പ്രശ്നമാണ്.
3: പ്രശ്നമാണല്ലേ.
2: ആ, ചെറിയൊരു വിഷമം ഇല്ലാതില്ല.
3: നമുക്ക് ശരിയാക്കാന്നേ. റെഡി ആവും.
2: ആ, കുഴപ്പമില്ല, വരുമായിരിക്കും. കാത്തിരിക്കുന്നു ഞങ്ങൾ. അതങ്ങനെ തന്നെയാണ്. നമ്മൾ അധികമായി ആഗ്രഹിക്കുന്ന കാര്യം സഫലമാക്കാൻ വേണ്ടി പ്രകൃതി പോലും നമ്മുടെ കൂടെ നിൽക്കും എന്നാണ് നമ്മുടെ ബൗല കോയില
3: പറഞ്ഞിരിക്കുന്നത്.
2: അതെ അതെ, വരും. പിന്നെ ബൗല കോയില പറഞ്ഞ വാക്കാണത്. അപ്പൊ എന്തായാലും ഷിജിൻ ചേട്ടാ, ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യാൻ ഒരു അവസരം തരാം. പറയൂ, ഏത് ദിവസമായിരിക്കും ഡിലീറ്റ് ചെയ്യാൻ പോകുന്നേ?
3: അങ്ങനെ നോക്കുമ്പോ ഞങ്ങളിപ്പോ വെറുതെ നമ്മളിത് രാവിലെ മുതൽ കേൾക്കുന്നുണ്ട്. അപ്പൊ പലരും സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മള് മലയാളികള് ഒരുപാട് എന്താ പറയാ, വെറുക്കപ്പെട്ട ഒരു ദിവസം ഉണ്ട്, ഓഗസ്റ്റ് 2.
2: ഞാനിത് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, ഓഗസ്റ്റ് 2. പാവം നമ്മുടെ ആ ഒരു ജോർജ് കുട്ടി.
3: നമ്മുടെ പാവം വരും പ്രഭാകര്.
2: സത്യം സത്യം സത്യം, ജോർജ് കുട്ടി
3: കാരണമായിട്ടുള്ള ദിവസം.
2: യെസ് യെസ്. പിന്നെ അല്ലാതെ ആ ഒരു ദിവസം ഉറപ്പായിട്ടും ഡിലീറ്റ് ചെയ്യണം.
3: നമ്മളൊക്കെ ഇത്രയും ടെൻഷൻ അടിച്ച സമയം.
2: അതെ, ഈ ഓഗസ്റ്റ് 2 ഇല്ലെങ്കിൽ ഇവർക്ക് പാറപ്പള്ളിയിലും പോണ്ട, ധ്യാനവും കൂടണ്ട, ഒന്നും വേണ്ട.
3: ജോർജ് കുട്ടിയുടെ കുടുംബം വളരെ സന്തോഷമായിട്ട് അങ്ങനെ മുന്നോട്ട്
2: പോകും. നല്ല രസകരമായൊരു ഉത്തരം, എനിക്ക് വളരെ വളരെ വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ.
3: അതെ അതെ,
2: ഓഗസ്റ്റ് 2 നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഷിജിൻ ചേട്ടാ പറയൂ, ഇന്നത്തെ വിഷസ് കൂടി പോരട്ടെ.
3: വിഷസ് നമ്മുടെ അഹല്യഎഫ്എം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സ്നേഹനിധികളായിട്ടല്ല എല്ലാവർക്കും ആശംസിക്കുന്നു.
2: അപ്പൊ ഷിജിൻചാരനും ഫാമിലിക്കും എല്ലാവർക്കും അടിപൊളിയാവട്ടെ എന്ന് ഞാനും വിഷയമാണ് ഇനി. ആ ഉത്തരം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ നമ്മളെ വിളിച്ചത് ഷിജിൻ ചേട്ടനായിരുന്നു. പറഞ്ഞ ഉത്തരം ഓഗസ്റ്റ് 2. അതെ, മലയാളികൾ ഒന്നടങ്കം ഓർത്ത് വെക്കുന്ന ഒരു ദിനമാണ് അല്ലെ. ഇപ്പൊ തേർഡ് പാർട്ട് ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയുടെ 3rd ഭാഗം ഇറങ്ങിയപ്പോഴും നമ്മൾ പറയുന്ന ആ ഒരു ഓഗസ്റ്റ് 2 ഇല്ലെങ്കിൽ ഇത് നല്ലത് സംഭവിക്കോ. പാവമുണ്ട് നമ്മുടെ ജോർജ് കുട്ടിയും ഫാമിലിയും. എനിവേ, നമുക്ക് നെക്സ്റ്റ് കോളർ എത്തുന്നുണ്ട്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ശരി ശരി,
4: നല്ലാർക്കറിയാ.
2: സൗഖ്യമാ ഇരിക്കാ?
4: ഓ, സൗഖ്യമാ, നല്ലാ ഇരിക്കറേ.
2: ഓക്കെ, തമിഴ് മതിയോ? അത്രയും തമിഴ് പോരെ ചേട്ടാ, അത്രയും തമിഴ് പോരെ.
4: പറയണ ശരിക്കും കേക്കാത്ത പോലെയുണ്ട്.
2: അത്രയും തമിഴിൽ സംസാരിച്ചാ മതിയോന്ന്. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ?
4: ഇപ്പൊ
2: കേൾക്കുന്നുണ്ട്. ഫോണിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. ഓക്കെ, അപ്പൊ ഷൺമുഖം ചേട്ടാ പറയൂ.
4: എന്ത് പറയണം?
2: ഏത് ദിവസം വേണം ഡിലീറ്റ് ചെയ്യേണ്ടത്?
4: ഏത് ദിവസമാണ്
2: ഡിലീറ്റ് ചെയ്യേണ്ടത്? ഒരു വർഷത്തിൽ ഏത് ദിവസം ഡിലീറ്റ് ചെയ്യണം എന്നാണ് ഞാൻ ചോദിച്ച കാര്യം. കേട്ടിരുന്നോ?
4: ആ, കേട്ടു. എന്താന്നുള്ളത് എനിക്ക് ശരിക്കത്.
2: കുഴപ്പമില്ല കുഴപ്പമില്ല, നമുക്കതിനെ മാറ്റി വെച്ചേക്കാം കേട്ടോ. അതിനെ ഉപേക്ഷിച്ചേക്കൂ. പറയൂ, ഇന്നത്തെ വിഷസ് പോരട്ടെ. ആർക്കാണ് ഇന്നത്തെ വിഷസ്?
4: അഖില, എന്റെ അവിയുത്ത്.
2: ആ,
4: ഇവർക്കൊക്കെ.
2: ഓക്കെ, അപ്പൊ ഷൺമുഖം ചേനും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷയാണ് കേട്ടോ. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോ നമ്മളെ വിളിച്ചത് ഷൺമുഖം ചേട്ടനായിരുന്നു. ഇങ്ങനെ തമിഴ് സംസാരിക്കുമ്പോഴാണ് ഗായ്സ്, ഈ തമിഴ് ഒരു അടിപൊളി ഭാഷയാണ് കേട്ടോ. ഞാനിപ്പോ കുറച്ച് നാളായിട്ട് ഇങ്ങനെ തമിഴ് സംസാരിക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ഫീലിങ്സ് നമുക്ക് നമ്മുടെ മദർ ടങ്കിലാണ്, നമ്മുടെ മാതൃഭാഷയിലാണ് ഏറ്റവും നന്നായിട്ട് നമ്മുടെ ഫീലിങ്സിനെ കൺവേ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കുറച്ചും കൂടി സംസാരിക്കുന്ന സമയത്ത് ഒരു ഫീല് കിട്ടിയ ഒരു ഭാഷയായിരുന്നു തമിഴ്. ഭയങ്കരമായിട്ട് എന്താ പറയുക, ഈ സാഹിത്യപരമായിട്ട് സംസാരിക്കാനായിട്ട് തമിഴ് അടിപൊളിയാണ് കേട്ടോ. ഞാനതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, തമിഴൊക്കെ പഠിച്ചിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. എനിവേ നമുക്ക് നെക്സ്റ്റ് കോളർ വരുന്നുണ്ട്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ ഗുഡ് മോർണിംഗ്, ഇത് ആരാണ്?
5: ബാലൻ ഫ്രം ചിറ്റൂർ.
2: ബാലൻ ചേട്ടനാണ്? ബാലൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
5: സുഖമാണ്, സുഖമായിരിക്കുന്നു. ഇപ്പൊ കൊച്ചിയിലാണ്.
2: ഇപ്പൊ കൊച്ചിയിലാണ്?
5: അതെ.
2: ഓക്കെ, കൊച്ചി എങ്ങനെയുണ്ട്?
5: കൊച്ചി കായലിന്റെ അടുത്താണ് ഉള്ളത്.
2: ആഹാ, നല്ല നല്ല ഫിഷ് ഒക്കെ കിട്ടും കേട്ടോ.
5: മീൻസ് ഞാനൊരു ഹോസ്പിറ്റലായിട്ട് ഓട്ടം വന്നാണ്.
2: ഓക്കെ ഓക്കെ, എക്സ്പ്ലോർ ചെയ്യാൻ പോയതല്ല അല്ലേ?
5: അല്ല,
2: കുഴപ്പമില്ല, പണിയുടെ ഭാഗമായി പോയതാണ്.
5: ആ, വർക്കിന്റെ പരമായിട്ട് പോയതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് സമയം എടുത്തിട്ട് വാട്ടർ മെട്രോയിലൊക്കെ കയറണം എന്നൊരു പ്ലാൻ ഉണ്ട്, നോക്കാം.
2: അതെ, പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നടത്തിയിട്ട് ഇങ്ങ് പോന്നാ മതി കേട്ടോ. എന്തായാലും നമ്മൾ പോയില്ലേ?
5: അതെ പോയി. പക്ഷെ നമ്മുടെ ആവശ്യത്തിന് വരുമ്പോ ശരി, പക്ഷെ മറ്റുള്ള ആവശ്യത്തിന് വരുമ്പോ
2: സാഹചര്യം നോക്കി, സാഹചര്യം നോക്കി നമ്മുടെ താല്പര്യം നടത്താമെന്നാണ്. ഇവിടെ സുഖമാണ്, എല്ലാരും ഹാപ്പിയായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ.
5: രാവിലത്തിന് വരുമ്പോ തൃശ്ശൂർ എത്തിയത് നല്ല മഴയായിരുന്നു.
2: ആണോ? അത് അല്ലെങ്കിലും തൃശ്ശൂരൊക്കെ മഴയുണ്ട്.
5: അല്ല, ഞാന് കുറച്ചു ദിവസമായിട്ട് ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട് ഈ എറണാകുളം ആ ഭാഗത്ത്. അപ്പോഴാണ് ഈ കറക്റ്റ് തൃശ്ശൂർ എത്തുമ്പോ മാത്രം മഴ ഉണ്ടാവും. തൃശ്ശൂർ കടന്നു കഴിഞ്ഞാൽ മഴ ഉണ്ടാവും.
2: അതെ, അതെന്ത് ചെയ്യാനാണ്? തൃശ്ശൂർ അത്രയും നല്ല സ്ഥലമാണ്, അപ്പൊ മഴയൊക്കെ ഉണ്ടാവും കേട്ടോ. യെസ് യെസ്, ഓക്കെ. അപ്പൊ ബാലൻ ചേട്ടാ പറയൂ, ഒരു വർഷത്തിൽ ഒരു ദിവസം ഡിലീറ്റ് ചെയ്യാൻ അവസരം കിട്ടിയാൽ ഏത് ദിവസത്തെ ഡിലീറ്റ് ചെയ്യണം?
5: സത്യത്തില് അങ്ങനെ ഒരു ഡിലീറ്റ് ആക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം നമ്മള് ഡേ വരുമ്പോഴെല്ലാം നമുക്ക് ഓർക്കുള്ളൂ ഇങ്ങനെ ഒരു ദിവസം, അല്ലെ ഇങ്ങനെ ഒരു സംഭവങ്ങൾ, അല്ലെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന്.
2: ഞാൻ കുറച്ച് രസകരമായി ചോദിച്ചതാണ് കേട്ടോ, രസകരമായ ഒരു ഉത്തരമൊക്കെ പറയാം, കുഴപ്പമൊന്നുമില്ല.
5: ഡിലീറ്റ് ചെയ്യണ്ട,
2: ചെയ്യണ്ട എന്നാ ചെയ്യണ്ട. ഓക്കെ പോരെ, സന്തോഷമല്ലേ? പറയൂ, എങ്കിൽ പറയൂ.
5: ഓർക്കാനായിട്ട് വേണ്ട ആ ഒരു ഡേ ആണ്.
2: ഓക്കെ, എങ്കിൽ ഓർക്കാനായിട്ട് എല്ലാ ദിവസങ്ങളും ഇരിക്കട്ടെ. അപ്പൊ പോരട്ടെ ഇന്നത്തെ വിഷസ്.
5: ഇന്നത്തെ വിഷസ് അങ്ങനെ കേൾക്കുന്ന എല്ലാവർക്കും ആയിക്കോട്ടെ. ഓക്കെ,
2: അപ്പൊ താങ്ക് യു. അപ്പൊ എന്തായാലും ബാലൻ ചേട്ടന് നല്ലൊരു ദിവസം ആവട്ടെ. കൊച്ചു കാണാനായിട്ട് അവസരം കിട്ടിയതല്ലേ, പറ്റാണെങ്കിൽ എന്തായാലും കാണണം കേട്ടോ.
5: ഓക്കെ
2: ചേട്ടാ, ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മൾ വിളിച്ചത് ബാലൻ ചേട്ടനായിരുന്നു, ഫ്രം ചിറ്റൂർ. അപ്പോ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയോ? അതായത് 1908 ഇതുപോലെ ജൂൺ 30 രാവിലെ ഭൂമിയുടെ ചരിത്രത്തിൽ തന്നെ ഇടം നേടിയിട്ടുള്ള ഒരു പ്രത്യേക പ്രതിഭാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെന്താ സംഭവം എന്നറിയാം? അതായത് റഷ്യയിലെ സൈബീരിയൻ പ്രദേശത്തുള്ള ടെങ്സ്ക നദിയുടെ തീരത്തെ വലിയ കാടെന്താ ഒരു നിമിഷ നേരം കൊണ്ട് കത്തി നശിച്ചു, കത്തി ചാമ്പലായി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. അതായത് ലക്ഷക്കണക്കിന് വൻമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊടുന്നനെ ഇങ്ങനെ ആവിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആൾതാമസം കുറഞ്ഞൊരു സ്ഥലമായതിനാൽ ആരും കൊല്ലപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, മരണപ്പെട്ടൊന്നുമില്ല. പക്ഷെ ആ കാട് പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടുണ്ടായിരുന്നു. അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു സംഭവം അല്ലെ, അപ്രതീക്ഷിതമായിട്ടുണ്ടായിരുന്ന ഈ സംഭവത്തിന്റെ കാരണം, ആ ഒരു കാരണം കണ്ടെത്തുന്ന സമയത്താണ്, അതായത് അവിടുത്തെ ജനങ്ങൾക്ക് അത് എന്താ കാരണം എന്നുള്ളൊരു കാര്യം ഒരു ഐഡിയയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിന്റെ റീസൺ എന്തായിരുന്നു എന്നറിയോ? ആകാശത്തിൽ നിന്ന് വന്ന ഒരു ചെറിയ ചിന്ന ഗ്രഹമാണ് ആ ഒരു കാട്ടുതീ പടർത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ജ്യോതിശാസ്ത്രജ്ഞരും ഈ ഭൗമശാസ്ത്രജ്ഞരൊക്കെ തീർച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായി, എല്ലാ വർഷവും ജൂൺ 30 ലോക ചിഹ്നഗ്രഹ ദിനം ആചരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. യെസ്, ഇന്നാണ് ആ ഒരു ദിനം. അതിന്റെ ഒരു ചെറിയൊരു പ്രത്യേകതയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങ് പറഞ്ഞത് കേട്ടോ. എനിവേ, നമുക്ക് നെക്സ്റ്റ് ഒരു കോളിലേക്ക് പോയാൽ ഒരു കോളർ എത്തിയിരിക്കുന്നു. ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്,
2: ഗുഡ് മോർണിംഗ്. ലീല ടീച്ചറാണ്. ലീല ടീച്ചറേ,
6: ആ
2: സുഖാണോ? സുഖാണ്. എന്തോ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ആണല്ലേ, ഞാൻ നോക്കുമ്പോ ഒരു തട്ടും ഒരു മുട്ടും. ഓക്കെ, അപ്പൊ ലീല ടീച്ചറേ, ഏത് ദിവസത്തെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം 365 നിന്ന്?
6: ഞാൻ ഡിലീറ്റ് ചെയ്യാൻ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഡിലീറ്റ് ചെയ്ത് കളയും.
2: ആഹാ, കൊള്ളാം. നൈസ്. ആ പിന്നെ വയസ്സ് കൂടില്ലല്ലോ, അത് കൊള്ളാം. ആ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അതെ, അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വയസ്സാവുന്നില്ല അല്ലേ. സ്റ്റിൽ യങ് ആയിട്ടിരിക്കാം. അതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പരിഗണിക്കാം കേട്ടോ. ഓക്കെ, ടീച്ചറെ പറയൂ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള വിഷസ് ഒക്കെ ആർക്കാണ്?
6: എല്ലാവർക്കും ആയിക്കോട്ടെ, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും.
2: പിന്നല്ലാതെ അപ്പൊ എന്തായാലും ലീല ടീച്ചറുടെ വക എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം അങ്ങ് വിഷയാണ്, ഒപ്പം തന്നെ ടീച്ചർക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കാന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോ നമ്മളെ വിളിച്ചത് ലീല ടീച്ചറാണ്. ടീച്ചർ ടീച്ചറുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡിലീറ്റ് ചെയ്യുന്നു, കാരണം എന്താ? വയസ്സാവില്ലല്ലോ, ആ ദിവസം ഉണ്ടെങ്കിലാണല്ലോ. യെസ്, ഇങ്ങനെ രസകരമായ ഉത്തരങ്ങളൊക്കെയാണ് ഗായ്സ് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ദേ സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റെറിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അഹ്ലിയ വിഷസ് ആണ്, കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. മെസ്സേജുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും മെസ്സേജ് അയക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെല്ലാരും വേഗം വേഗം വേഗം വേഗം സെൻഡ് ചെയ്യാനായിട്ട് നോക്കിക്കോളൂ കേട്ടോ. ഒട്ടും ലാഗ് അടിക്കണ്ട. അപ്പൊ നമുക്ക് അടുത്ത ഒരു പാട്ടിലേക്ക് പോയാലോ. നല്ലൊരു പാട്ട് ദേ ഇവിടെ ഞാനിങ്ങനെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാട്ടൊക്കെ കേട്ടിട്ട് എൻജോയ് ചെയ്തിട്ട് വേഗം തന്നെ തിരികെ എത്താം അഹല്യ വിഷസിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: Your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
3: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലബിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു കോളറിലേക്ക് പോയാലോ. യെസ്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
3: ആഹാ, അവിടെ ഫുള്ള് റേഡിയോ ഓൺ ആണല്ലോ. ഇല്ലേ, ലൗഡ് സ്പീക്കർ ആണോ?
4: അല്ല.
3: എന്തോ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. എനിക്ക് എനിക്ക് ഞാൻ പറയുന്നൊക്കെ തിരിച്ചിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ, മൊത്തത്തിലൊരു പ്രശ്നമാണ്. അല്ല, കൊറച്ച് കൊറച്ച് ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കൊറച്ച് വീട്ടിൽ നിക്കോ. ആണോ? ഓക്കെ, പറയൂ. ഇത് ആരാണ്?
4: എന്റെ ഫോണിന് തിരക്കിടല്ലേ.
3: പറയൂ പറയൂ, ആരാണിത്?
4: ഐഷ ചേച്ചിയാ.
3: ഐഷ ചേച്ചിയാണ്. ഐഷ ചേച്ചി സുഖാണോ?
4: സുഖായിരിക്കുന്നു മോളെ.
3: ഓക്കെ, എന്തായാലും സുഖായിരിക്കട്ടെ. അപ്പൊ ചേച്ചി പറയൂ, ഏത് ദിവസമാണ് ഡിലീറ്റ് ചെയ്യണ്ടേ?
4: ഏത് ദിവസം അങ്ങനെ പറയാ, എല്ലാ ദിവസവും വേണം.
3: എല്ലാ ദിവസവും വേണം. ഒരു ദിവസം ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ദിവസം ഒന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല പോരെ. ഓക്കെ ചേച്ചി, അപ്പൊ പറയൂ, ഇന്നത്തെ വിഷസ് പറയൂ.
4: വിഷസ് കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു. നിങ്ങൾ എല്ലാവർക്കും ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു.
3: ഓക്കെ, അപ്പൊ എന്തായാലും ആയിഷ ചേച്ചിക്ക് നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. എനിക്ക് ഈ സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ എക്കോ എക്കോ എക്കോ ആയിട്ടാണ് കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. റേഞ്ചിന്റെ ഇഷ്യൂ ആവാം മേ ബി. അപ്പൊ വിളിക്കുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങൾ കൂടി എന്തായാലും നോക്കണം കേട്ടോ. അപ്പൊ ആയിഷ ചേച്ചിയായിരുന്നു വിളിച്ചത്. ഒരു ദിവസവും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല, എല്ലാ ദിവസവും എനിക്ക് വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ എന്തായാലും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല. പോട്ടെ, നമ്മുടെ ആയിഷ ചേച്ചി അല്ലേ. അല്ലേ, ഓക്കെ. എനിവേ, നമുക്ക് മെസ്സേജുകളുടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. മെസ്സേജുകളിലേക്ക് നമുക്ക് പോയാലോ? അപ്പോൾ മെസ്സേജൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം വേഗം വേഗം സെൻഡ് ചെയ്തോളൂ. അതിന് മുൻപ് അതെ, നെക്സ്റ്റ് ഒരു കോളർ കൂടി എത്തുന്നുണ്ട്. ആരു കോളിലേക്കും കൂടി ഞാൻ പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ജ്യോതിച്ചേനാണ് പാറയിൽ നിന്ന്. ഇന്ന് എന്തു പറ്റി? വളരെ ഉഷാറ് കുറവാണല്ലോ. ഉഷാറൊന്നും കുറവില്ല, ഞാൻ സെറ്റാണ്.
5: ടോപ്പിക് കൊണ്ടുവന്നപ്പോ ഒരു ദിവസം നമ്മൾ ഒഴിവാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദിവസം ആരും ഒഴിവാക്കില്ല.
3: അങ്ങനൊന്നുമില്ല, നമ്മൾക്ക് നമുക്ക് രസകരമായിട്ട്
5: സംഭവിച്ച ദിവസമാണ് ഒഴിവാക്കുന്നത്.
3: അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ചല്ല ഞാൻ ഈ ചോദ്യം ചോദിച്ചത് കേട്ടോ. രസകരമായിട്ട് പറയുക എന്നതാണ്. എല്ലാത്തിനും നമ്മളിങ്ങനെ സീരിയസ് ആക്കണ്ട.
5: ആൾക്കാർ മുഴുക്കെ അവർക്കുണ്ടായ ഓരോരോ വേർപാടിന്റെയും ദുഃഖങ്ങളുടെയും കാര്യങ്ങളാണ് പറഞ്ഞത്.
3: അല്ല അല്ലല്ല, ഓഗസ്റ്റ് 2nd വന്നു, ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞു.
5: നവംബർ 4 ഞാൻ പറയുന്നത്. അതെനിക്ക് ദുരന്തം ഉണ്ടായ
3: നമുക്ക് എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടും രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം അല്ലേ.
5: ഞാൻ പറയുന്നത്
3: ഓക്കെ, അപ്പൊ നമുക്ക്
5: ഒരുപാട് അനുഭവങ്ങൾ
3: നവംബർ 4 ഡിലീറ്റ് ചെയ്യാം. നവംബർ 4 ഡിലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആ ദിവസത്തെ ഡിലീറ്റ് ചെയ്യാം. ചേട്ടാ പറയൂ, ഇന്നത്തെ വിഷസ് പറയൂ.
5: വിഷസ് ഇവളയൂർ കൃഷ്ണേട്ടൻ, ഗുരുവായൂർ പഞ്ചേട്ടൻ, ശ്രീപുരി ചേട്ടൻ, സഹദേവൻ ചേട്ടൻ, മാധവൻ ചേട്ടൻ.
3: ഓക്കെ, അപ്പൊ എന്തായാലും ജ്യോതിച്ചേട്ടനും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാനട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോൾ നമ്മളിന്ന് ചോദിച്ച കാര്യം, ഒരു വർഷത്തിൽ നിന്ന് നിങ്ങൾ ഏത് ദിവസത്തെയായിരിക്കും ഡിലീറ്റ് ചെയ്യാനായിട്ടൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നത്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ നമ്മൾ രസകരമായ മറുപടികളാണ് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, ജസ്റ്റ് ഫോർ ഫൺ ഫണ്ണായിട്ട് എടുത്താൽ മതി. ആ രീതിയിലേക്ക് നമുക്ക് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് പറയാമെന്ന്. അപ്പോൾ ഓഗസ്റ്റ് 2 നമ്മുടെ ജോർജ് കുട്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ദിവസം, ആ ദിവസം ഡിലീറ്റ് ചെയ്ത് കളയണം എന്ന് പറഞ്ഞൊരു ശ്രോതാവ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്റെ ബർത്ത്ഡേ ആണ് ആ ദിവസം, പക്ഷെ അത് ഡിലീറ്റ് ചെയ്യണം ബിക്കോസ് ആ ദിവസം ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് പൈസ ആവില്ലല്ലോ, ആ രീതിയിൽ പറഞ്ഞ ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി

0: എന്തിനാ എല്ലാത്തിനും നമ്മൾ സീരിയസ് ആക്കുന്നത്? അങ്ങനെ എല്ലാത്തിനും സീരിയസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എനിക്ക് ഞാൻ അങ്ങനെ ഒട്ടും എൻകറേജ് ചെയ്യാറില്ല. എല്ലാ കാര്യത്തിനെയും അങ്ങ് സീരിയസ് ആക്കി എന്ത്, ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചില്ല് ചെയ്യണം അല്ലേ. കിട്ടുന്ന സമയമൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് ഹാപ്പിയായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കാനായിട്ട് നോക്കണം എന്നതാണ് ഞാൻ ഈ പറഞ്ഞു വന്നൊരു കാര്യം. എനിവേ, ഈ സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഇന്നത്തെ കോൾസൊക്കെ ഇങ്ങനെ അവസാനിപ്പിക്കേണ്ട ആ ഒരു സമയത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. എനിവേ, നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ കൂടി വരുന്നുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി ഞാൻ പോട്ടെ കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ
0: മാധവൻ ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം? സുഖാണോ?
1: ആഹാരം കഴിച്ച്, ആഹാരത്തിന് മുമ്പ് മരുന്ന് കഴിച്ചു. ആഹാരം കഴിച്ചിട്ടുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാണ്.
0: അതെ, നല്ല കുട്ടിയാണ്. അപ്പൊ കൃത്യനിഷ്ഠതയുള്ള നല്ല കുട്ടിയാണ്. നല്ല കുട്ടിയാണ് അപ്പോ.
1: ആ, നല്ല കുട്ടിയായിട്ട്
0: മാധവൻ ചേട്ടാ.
1: നല്ല കുട്ടി.
0: അങ്ങനെ ഒന്നുമില്ല, ഏത് കാലത്താണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ. എന്താണ്
1: സ്വന്തം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു.
0: ആ, അതാണ്, നമുക്ക് നമ്മുടെ സ്വന്തം കാര്യം നോക്കാനായിട്ട് ആദ്യം അറിയണം. ഓക്കെ മാധവൻ ചേട്ടാ, ഇന്നത്തെ വിഷയം കേട്ടോ.
1: വിഷയം കേട്ടു മകളെ, പക്ഷേ എനിക്ക് എല്ലാ ദിവസവും
0: ഒരേപോലെയാണ്. എല്ലാം വേണം അല്ലേ? ഓക്കെ, ഞാൻ എല്ലാ ദിവസവും അങ്ങ് തന്നേക്കാം കേട്ടോ. പറയൂ, ഇന്നത്തെ ആശംസകൾ പറയൂ.
1: കൊഴിഞ്ഞാമ്പാറും വളരെ കൃഷ്ണട്ടെ, സത്യമാമ കരിഞ്ഞാലിപ്പളം, ബാലം, പല്ലസാരം, ജോഡി, പാറ, തിരുവല്ലാമല.
0: ഓക്കെ, എല്ലാവർക്കും
1: കണ്ണനാട്ടിക്കോട്.
0: ഓക്കെ ചേട്ടാ, എല്ലാവർക്കും വേണ്ടി ഞാൻ എന്തായാലും വിഷസ് അറിയിക്കാം. അപ്പൊ മാധവൻ ചേട്ടന് നല്ലൊരു ദിവസം ആവട്ടെ കേട്ടാ. അപ്പൊ അതേ, നമുക്ക് നെക്സ്റ്റ് ഒരു കോള് കൂടി വരുന്നുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഉറപ്പിക്കുക, ഉറപ്പിക്കുക, ഉറപ്പിക്കുക. എവിടെങ്കിലും ആരാണിത്? അഭിരാമിയാണോ ആയില്യാണോ?
2: കൺഫേം അല്ലേ? ഇപ്പഴേ ഞാൻ കേട്ടുള്ളൂ, അതുകൊണ്ടാ.
0: പറയൂ, ഇനി ആരാന്ന് പറയൂ.
2: അതിനച്ചിട്ട് വരുന്നത് നാഗരാജ് പേസർമ.
0: അല്ല, നാഗരാജേട്ടൻ ആരോട് സംസാരിക്കുന്നെന്ന് പറയൂ. ആയില്യാണ് കേട്ടോ. ആയില്യാണ്, ആയില്യ.
2: ആ ശരി, ആയില്യ മോളെ, ഇന്ന് തമിഴ് സംസാരിച്ചില്ലേ?
0: ആ,
2: കൊറച്ച് കുറച്ച് ഞാൻ പഠിക്കുകയാണ്.
0: അതെ അതെ.
2: അത് ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോ നീ നല്ലാ ഇരിക്കറിയാ അങ്ങനെ പറയുമ്പോ അത് ഇത്രേ ലാംഗ്വേജ് തെറ്റാണത്.
0: ഓയ്യോ, പഠിക്കാട്ടോ, പഠിച്ചു വരുന്നല്ലേ.
2: നല്ലാ ഇരിക്കറിയങ്ങളാ
0: നീ, നല്ലാ ഇരിക്കറിയങ്ങളാ. ഓക്കെ,
2: അതൊരു മര്യാദയാണ്. അതെ,
0: ആണോ? ഓക്കെ, ഉറപ്പായിട്ടും കറക്റ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ.
2: പറയാണ്.
0: ഓ, പിന്നെന്താ, നമ്മള് തെറ്റ് ചെയ്തത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ലേ? അല്ലെങ്കിൽ തെറ്റ് തന്നെ പിന്നെയും പിന്നെയും ആവർത്തിക്കില്ലേ?
2: അതായത് ഇപ്പൊ നമ്മൾ സുഖമാണോ ചോദിക്കണം.
0: ഓക്കെ, നിങ്ങ എപ്പിടി ഇരിക്കുന്നത്?
2: ആ വാക്കോടെ അത് കഴിഞ്ഞു. ഇത് വന്നിട്ട് തമിഴിൽ വന്നിട്ട് നീ നല്ലാ ഇരിക്കറിയാ പറയുന്നത് നീങ്ക നല്ലാ ഇരിക്കറിയാ പറയുന്നത് വ്യത്യാസമുണ്ട്.
0: ഓക്കെ, അപ്പൊ നീങ്ക നല്ലാ ഇരിക്കറിയാ
2: ഇരിക്കറിയാ.
0: ഓക്കെ, ഇരിക്കറിയാ.
2: അങ്ങനെ പറയുമ്പോ ഏത് തമിഴ് എങ്ങനെ സംസാരിച്ചാലും ഈ ഒരു മര്യാദ ഉണ്ടല്ലോ വാക്ക്.
0: നമുക്ക് ശരിയാക്കാം.
2: തെറ്റ് പറയല്ല മോളെ, പഠിച്ചല്ലേ വരുന്നുള്ളൂ.
0: ആ, പഠിക്കട്ടെ, ഇത് എന്താ ഇത്? ഓക്കെ, അപ്പൊ നാഗരാജേട്ടാ
2: തെറ്റ് പറയുന്നില്ല. അല്ല, ഇപ്പൊ നമ്മള് എത്രയോ ആൾക്കാര് മോൾക്ക് വലിയവരെല്ലാരും സംസാരിക്കുന്നുണ്ട്.
0: ആ,
2: അപ്പൊ അവര് വന്നിട്ട് മോള് ഞാന് തമിഴ് പേശുന്നത് നല്ലാ ഇരിക്കാ അങ്ങനെ ചോദിക്കുന്നതും
0: വ്യത്യാസം എന്തായാലും ഞാൻ നോക്കി കണ്ട് പഠിച്ചിട്ട് പറയാം കേട്ടോ.
2: ഓക്കെ,
0: അപ്പൊ ചേട്ടാ ഇന്നത്തെ വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ?
2: ഓ, പറയുമോ?
0: ഏ, ആ കേട്ടില്ലായിരുന്നോ?
2: കേട്ടോ കേട്ടോ, ഡിലീറ്റ് കാര്യല്ലേ.
0: എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യണോ?
2: ഇല്ല ഇല്ല, ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല. നമ്മളെ അടുത്ത് മൊബൈലും ഇല്ല. ഒന്നാമത്.
0: ഓക്കെ, വിഷയം മാറിപ്പോയിട്ടുണ്ട്, കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ, പറയൂ, ഇന്നത്തെ വിഷസ് പറയൂ.
2: വിഷസ് എല്ലാവർക്കും ആയിക്കോട്ടെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും നാഗരാജന് നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ.
2: ഓക്കെ,
0: ഓക്കെ. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മളെ വിളിച്ചത് നാഗരാജേട്ടനാണ്. ഈ തമിഴ് ഇനി പഠിച്ച് ഞാൻ ഒരു സംഭവമായിട്ട് ഇങ്ങ് വരത്തുള്ളു കേട്ടോ. തമിഴ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നോക്കട്ടെ. അതിന്റെ ആ ഒരു കിടപ്പ് വശം അങ്ങ് റെഡി ആയിട്ടില്ല, മൊത്തത്തിൽ അങ്ങ് റെഡി ആക്കിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. ആ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ട് എല്ലാം ഉള്ളു റെഡി ആവും, ആവും ആയിരിക്കും, ആവാതെ

ഇവിടെ പോവാനാണല്ലേ. അപ്പൊ എന്തായാലും അതാണ് ഈ സംസാരത്തിനും ഭാഷയ്ക്കുള്ള ഒരു കാര്യം. ഒരു അക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം മൊത്തത്തിൽ അങ്ങ് മാറും. ഇനി വേ അത് നമുക്ക് റെഡിയാക്കാം കേട്ടോ. അപ്പൊ എന്തായാലും കറക്റ്റ് ചെയ്ത് തന്നതിന് നാഗരാജന് താങ്ക് യു സോ മച്ച്. അങ്ങനെ ദേ ഇന്നത്തെ കോൾസ് ഞാൻ പതിയെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മെസ്സേജുകളിലേക്ക് പോകണം. എന്നെയും കാത്ത് കുറേ മെസ്സേജുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ മെസ്സേജ് നോക്കാതിരിക്കുന്ന മോശമല്ലേ പിന്നല്ലാതെ. അപ്പൊ നമുക്ക് ആ ഒരു മെസ്സേജുകളിലേക്ക് ഓടി ഓടി ഓടി പോവാം. ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591973939.
1: Yes, once again, welcome back to Ahalya Vishes. അങ്ങനെ അഹല്യ വിഷയസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സമയം കൃത്യം 8 മണി കഴിഞ്ഞ 59 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ കൂടെ ഉള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ മെസ്സേജുകളിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. മെസ്സേജുകൾ നോക്കാം. യെസ്, ഫസ്റ്റ് മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ വിഷയസ്. ഗുഡ് മോർണിംഗ്. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് നമ്മൾ പ്രതീക്ഷ കൈവിടാൻ ഒരുങ്ങുന്ന ആ നേരത്താവും. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാതെ പ്രയത്നിക്കുക. ഇന്ന് വിശേഷങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ. അപ്പൊ മുഹമ്മദ് ചേട്ടന്, മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്തുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക് പോവാണ് കേട്ടോ. ജീവിതയാത്രയിൽ ചില നിമിഷങ്ങൾ നമ്മെ ഭയപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്യും. മുന്നോട്ടുള്ള വഴി വ്യക്തമാകാതെ നിൽക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. നാളെയെക്കുറിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ശുഭദിനം നേരുന്നു സുലൈ അയനിക്കോട്. സുലൈ ചേട്ടനും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് അടുത്തൊരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ചേച്ചി, കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ശുഭദിനം നേരുന്നു. റസീന, സുരീഷ് പ്രഭു. ഓക്കേ, അപ്പൊ റസീനയ്ക്കും സുരീഷ് പ്രഭുവിന് ഹാപ്പി ആയിട്ടുള്ള ഡേ കൂടി ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, വലിയൊരു മെസ്സേജാണല്ലോ, ഒത്തിരി വലിയ മെസ്സേജാണ് ഗായ്സ്. നോക്കട്ടെ കേട്ടോ. ജീവിതത്തിൽ സന്തോഷം നൽകുന്നത് സമ്പത്തല്ല, നല്ല മനസ്സുള്ള മനുഷ്യരാണ്. സ്നേഹത്തോടെ ശുഭദിനം. ആയിലി മോൾക്കും എല്ലാ റേഡിയോ കൂട്ടുകാർക്കും ഇന്ന് വിശേഷ ദിവസമുള്ളവർക്കും സ്നേഹത്തോടെ ആശംസകൾ. ആയിലി മോളെ, WMHC ഗ്രൂപ്പിലെ മീറ്റപ്പ് കോട്ടക്കൽ പല്ലക്കൽ റിസോർട്ടിൽ കൂടി അടിപൊളിയായിരുന്നു. കൂടെ പഠിച്ചില്ലെങ്കിലും ഗ്രൂപ്പ് വഴി കിട്ടിയ സൗഹൃദങ്ങൾ. പാട്ട് പറിച്ചിലും ഗെയിമും സിനിമയും ഡാൻസും, പിന്നെ യൂട്യൂബർ സബിതയുടെയും ലൈഫ് കേക്ക് ഷോപ്പ് നടത്തുന്ന ഖദീജ ഷാ സ്പീച്ച് ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ കവയത്രയും ഡോക്ടറേറ്റ് നേടിയ ഷാബി നൌഷാദിന്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഗ്രൂപ്പിന്റെ കോർഡിനേറ്റർ റഫത്ത് നസീമ, ഇവർ വന്ന എല്ലാവർക്കും സർപ്രൈസ് ഗിഫ്റ്റ് തന്നു. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിലുള്ളവർക്ക് ബർത്ത്ഡേ റേഡിയോയിൽ ആശംസകൾ പറഞ്ഞതിന് പ്രത്യേകിച്ചും എനിക്ക് വേറൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ അഡ്മിൻസിനെയും കോർഡിനേറ്റേഴ്സിന്റെയും ഗ്രൂപ്പിന്റെ ഖദീജ ഷാ ഞങ്ങളെ പൊന്നാട അണിയിച്ചു. പിന്നെ ഫോട്ടോസ് എടുത്ത് എല്ലാം കൊണ്ടും കളറായ അയില്ലേ മോളെ. ഓക്കെ, അടിപൊളി. ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഗ്രൂപ്പിന്റെ ഫൗണ്ടർ റസീലത്തേക്കും കോർഡിനേറ്റർ റാഫത്ത് നസീമ, അഡ്മിൻസ് ബിദിയ, ദിൽഷാന, സബിത ജാസ്മിൻ, ഓക്കെ സബിത ജാസ്മിൻ, ഷാബിൻ ഔഷാദ്, ഗ്രൂപ്പിന്റെ പ്രിയപ്പെട്ട സുലിത്ത, ഫസ്ത, ഹൗലത്ത, പിന്നെ എല്ലാ മെമ്പേഴ്സിനും ആശംസകൾ പറയുന്നു മോളെ. സ്നേഹത്തോടെ നദീറ മലപ്പുറം. ആയിലി മോളെ ഒരു സന്തോഷം അറിയിച്ചതാണ്. ഓക്കെ, കുറെ പേരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇനിയും ഇനിയും ഈ ഒരു സ്നേഹവും സൗഹൃദവും ഒക്കെ ഉണ്ടാവട്ടെ എന്നുകൂടി ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത്, നമസ്കാരം ആയിലി മോളി, നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് കൊള്ളാം. താങ്ക് യു. ഇന്ന് June 30 റേഡിയോ ശ്രോതാവ് കരിമ്പുള്ളി രാജന്റെ മകൻ അനൂപിന്റെ 31st ജന്മദിനമാണ്. അനൂപിന് പിറന്നാൾ ആശംസകൾ കുഞ്ഞിപ്പാം ഉണ്ടാവൂർ. അപ്പൊ അനൂപിന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. അങ്ങനെ അടുത്തൊരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ആയിലി കുട്ടി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, നല്ല ടോപ്പിക്. താങ്ക് യു. എല്ലാ കൂട്ടുകാർക്കും ആയിലി കുട്ടിക്കും കിടക്കാച്ചി ദിവസം ആശംസിക്കുന്നു. ഷീബ ദിനേശ് ആലാമരം. ഷീബ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാനും വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ആയിലി കുട്ടി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. സ്നേഹത്തോടെ പ്രേമമ്മ. അപ്പോ പ്രേമമ്മയ്ക്കും വളരെ സ്നേഹത്തോടെ നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ, നിഷാന്ത് എറണാകുളം. സൗഖ്യമാ കണ്ണ എന്ന് ചോദിച്ചിട്ടുണ്ട്. സൗഖ്യം താനേ. ഓക്കെ, അപ്പോൾ നിഷാന്ത് ഏട്ടന് നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ ടീം. ഗുഡ് മോർണിംഗ്. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. മണിമേഖല ഹരിദാസ്. മണിമേഖല ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, നമസ്കാരം വായിലിയ, നമസ്കാരം. എല്ലാ ദിവസവും എനിക്ക് നല്ല ദിവസങ്ങളാണ്. ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ, കോയമ്പത്തൂർ. അപ്പൊ എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ, എല്ലാ ദിവസവും നല്ല ദിവസങ്ങളാവട്ടെ. ചന്ദ്രൻ ചേട്ടന് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഇത്രയും സമയം വന്ന എല്ലാ മെസ്സേജുകളെയും ഞാൻ വായിച്ചിട്ടുണ്ട്. ഒന്നും തന്നെ ഞാൻ വിട്ടുപോയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേഗം വേഗം വേഗം വേഗം സെൻഡ് ചെയ്യണം. കോൾസ് വരുന്നുണ്ട്, കോൾസ് എടുക്കാനുള്ള സമയം നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിളിക്കുന്ന ആൾക്കാർ ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ആ മെസ്സേജ് വായിക്കാം. അപ്പോ എന്തായാലും ദേ ഇന്ന് ഇത്രയും സമയം വന്നെല്ലാ മെസ്സേജുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും എന്റെ സ്റ്റോറിയിലേക്ക് പോണ്ട സമയമാണ് അല്ലേ? നിങ്ങൾ ആ ഒരു സ്റ്റോറി കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടോ? കുറെ പേര് എന്നോട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്നത് തന്നെ വളരെ വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എനിക്കും കുറച്ച് മോട്ടിവേഷൻ വേണ്ടേ അല്ലേ? ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ മോട്ടിവേഷൻ വാരി വിതറിത്തരുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്കും വളരെ മോട്ടിവേഷനാണ്. അപ്പോ ഇന്നത്തെ എന്റെ ഒരു സ്റ്റോറി, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ആ ഒരു കഥ എന്താണ് എന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അതായത് ഒരു തെറാപ്പിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ലേഡി, ആ ഒരു ലേഡി ആ ഒരു തെറാപ്പിസ്റ്റിന്റെ ഓഫീസിലേക്ക് വരാണ്. അതായത് ആ ലേഡിയുടെ ലുക്ക് എങ്ങനെയാണെന്നറിയോ, വളരെ വെൽത്തി ആയിട്ടുള്ളൊരു വുമൺ ആണ് കേട്ടോ. യങ്ങാണ്, വളരെ റിച്ചാണ്, നല്ല ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, നല്ല വില കൂടിയ ഓർണമെന്റ്സ് ഒക്കെ ധരിച്ചിട്ടുണ്ട്. വെരി വെരി വെരി വെരി വെരി വെൽത്തി വുമൻ, അങ്ങനെ ഒരു വുമൻ ആണ് ഈ ഒരു തെറാപ്പിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവരുടെ കണ്ണിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിറഞ്ഞ സങ്കടത്തിലാണ് അവർ ഈ ഒരു തെറാപ്പിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. അതായത് ഇങ്ങനെ ഭയങ്കര വിഷമമാണ്. പക്ഷെ എല്ലാം ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് വെരി റിച്ച് ലേഡിയാണ്, പക്ഷേ മുഖത്ത് നോക്കുന്ന സമയത്ത് സങ്കടമാണ്, ഇങ്ങനെ കരഞ്ഞിരിക്കുന്ന കണ്ണുകളാണ്. അങ്ങനെ വന്നുകൊണ്ട് അവർ പറയുന്നൊരു കാര്യം എന്താണെന്നറിയാം ആ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത്, Nothing makes me happy anymore. I feel empty and lost. എന്നെ ഒന്നും തന്നെ സന്തോഷിപ്പിക്കുന്നില്ല. എൻ്റെ കയ്യിൽ ഇത്രയും പണമുണ്ട്, ഇത്രയും കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ഇതൊന്നും എന്നെ സന്തോഷിപ്പിക്കുന്നില്ല. ഐ ഫീൽ എംറ്റി, ഐ ഫീൽ എവറിഥിങ് ഐ ലോസ്റ്റ്. ആ ഒരു കാര്യമാണ് ഇവർ പറയുന്നത്. ഞാൻ എല്ലാം നഷ്ടപ്പെട്ട പോലെ, എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാത്തത് പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവരുടെ കയ്യിൽ എല്ലാം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആ ഒരു സമയത്തുണ്ടല്ലോ ഈ തെറാപ്പിസ്റ്റ് ഇവരിങ്ങനെ വളരെ സൈലൻ്റായിട്ട് വളരെ കെയർഫുള്ളായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ആ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി ഓൾഡായിട്ടുള്ള വളരെ നോർമലായിട്ടുള്ളൊരു സ്ത്രീ ആ ഒരു റൂമിലേക്ക് കടന്നു വരുന്നത്. ആ ഒരു സമയത്ത് ഈ തെറാപ്പിസ്റ്റ് എന്ത് ചെയ്തു, ആ ഒരു ഓൾഡ് ലേഡിനെ വിളിച്ചുകൊണ്ട് ഇവരുടെ കഥയൊന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് ചോദിച്ചു. അതായത് ഈ വെൽത്തി ആയിട്ടിരിക്കുന്ന ഈ വുമണിൻ്റെ അടുത്ത് ഈ ഓൾഡായിട്ട് അവിടെ ക്ലീൻ ചെയ്യാൻ വന്ന ആ ഒരു സ്റ്റാഫിന്റെ കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ആ ഒരു സമയത്ത് ആ ക്ലീൻ ചെയ്യാൻ വന്ന ആ ലേഡി എന്താണ് അവിടെ കഥ പറയാണ്. അതായത് കുറേ നാൾ മുൻപ് എൻ്റെ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. അതായത് ഐ ലോസ്റ്റ് മൈ ഫാമിലി. അതും വളരെ വളരെ വളരെ ചെറിയൊരു സമയം കൊണ്ട് എനിക്കെൻ്റെ വീടും വീട്ടുകാരെയും എല്ലാവരെയും നഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ മൊത്തത്തിൽ തകർന്നിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതായത് ഫുള്ളി ബ്രോക്കൺ എന്ന് നമ്മൾ പറയില്ല, അങ്ങനെ ഫുള്ളി ബ്രോക്കൺ ആയിട്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് ഐ ഫീൽ ബ്രോക്കൺ ആൻഡ് സോ നോ റീസൺ ടു ലീവ്. എനിക്ക് ഒരു കാരണം ഉണ്ടായിരുന്നില്ല പിന്നീട് മുൻപോട്ട് അങ്ങോട്ട് ജീവിക്കാൻ വേണ്ടി. കാരണം എന്താ, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോയിരിക്കുന്നു, എനിക്ക് ഇനി ഒന്നുമില്ല, എൻ്റെ ഫാമിലിയിൽ ഒന്നുമില്ല, എനിക്കിനി ജീവിക്കാൻ വേണ്ടി എന്ത് റീസണാണുള്ളത് നമ്മൾ പറയാറില്ലേ, ഈ കാരണം കൊണ്ടാണ് ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നത് മുൻപോട്ട് പോകുന്നതെന്ന്. അതുപോലെ അങ്ങനെ പറയാൻ പോലും ഒരു കാരണം എനിക്കില്ലായിരുന്നു, എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു പൂച്ചക്കുട്ടി എന്റെ പിന്നിലൂടെ വരാണ്. ആ ഒരു പൂച്ചക്കുട്ടിയുടെ മുഖത്ത് നോക്കിയ സമയത്ത് ഭയങ്കര ദയനീയതയാണ്, അതിന് വിശക്കുന്നുണ്ട്, അതിനൊരു ഷെൽട്ടർ ആവശ്യമാണ്. ആ ഒരു സമയത്ത് ഞാൻ അതിനെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി, എന്റെ വീട്ടിലുണ്ടായിരുന്ന പാല് ഞാൻ അതിന് കൊടുത്തു. ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ ആ ഒരു പൂച്ചക്കുട്ടി ഉണ്ടല്ലോ, ആ പാല് കംപ്ലീറ്റ് ആയിട്ട് കുടിച്ചു തീർത്തതിന് ശേഷം അതെന്റെ മടിയിൽ കയറി കിടന്നു. അത്രയും സമയം അതിനുണ്ടായിരുന്ന ആ ദയനീയത എല്ലാം മാറി അതെന്റെ മുഖത്തേക്ക് നോക്കിയ ഒരു നോട്ടം, ആ ഒരു നോട്ടത്തിൽ നിന്നാണ് പിന്നീട് ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞത്. അതായത് എന്താ, അതായത് പിന്നീട് അവർ ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയോ, അവർ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നോക്കുകയാണ് പിന്നീട്. അപ്പുറത്ത് തൊട്ടടുത്തുള്ള നൈബേഴ്സ്, വയ്യാതെ എടുക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ അവരെന്തായാണ് ഫുഡൊക്കെ ഫീഡ് ചെയ്യാൻ തുടങ്ങുന്നു, അവരെ നോക്കാൻ തുടങ്ങുന്നു. അതായത് എല്ലാവരോടും കൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടല്ലോ നമുക്ക്, കൈൻഡ് ആയിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, ആ ഒരു കൈൻഡ്നെസ് കൊണ്ട് അവർ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിൽ നിന്ന് അവർ റിയലൈസ് ചെയ്യാണ്, ദാറ്റ് മൊമെന്റ് ചേഞ്ച്ഡ് മീ എന്നാണ് അവർ പറയുന്നത്. അതായത് ഐ സ്റ്റാർട്ടഡ് ഹെൽപ്പിംഗ് അതേഴ്സ്, മേക്കിംഗ് കുക്കീസ് ഫോർ സിക് നൈബേഴ്സ് ആൻഡ് ഡൂയിങ് സ്മോൾ ആക്ട്സ് ഫോർ കൈൻഡ്നെസ് എവറി ഡേ. അങ്ങനെ എല്ലാം ചെയ്യാണ്. ആൻഡ് ഐ ഡിസ്കവേർഡ് സംതിങ് ബ്യൂട്ടിഫുൾ. ആ സമയത്ത് അവർ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ഫീലിങ്ങിനെ അവിടെ വെച്ച് തിരിച്ചറിയാണ്. അവർ മറ്റുള്ളവർക്ക് വേണ്ടി സർവീസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. മൈ ഓൺ പെയിൻ സ്ലോലി ഫെയ്ഡ് ഇൻ ടു ദ ബാക്ക്ഗ്രൗണ്ട്. എന്റെ സ്വന്തം വിഷമങ്ങൾ ആ സമയത്ത് ഇല്ലാതായി പോകുന്നത് അവർ കാണാൻ തുടങ്ങുകയാണ്. വീണ്ടും അവരുടെ ലൈഫിന് ഒരു അർത്ഥമുണ്ട് എന്നൊരു കാര്യം അവരും മനസ്സിലാക്കാണ്. ഈ ഒരു കഥ ഈ റിച്ച് ആയിട്ടുള്ള വുമൻ ഇരുന്ന് ഇങ്ങനെ കേൾക്കാണ്. അതും ആ കഥ കേൾക്കുന്ന സമയത്ട് അവരുടെ കണ്ണിങ്ങനെ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഷീ ഹാഡ് എവറിത്തിങ് അല്ലെ, ആ ലീഡിയുടെ കയ്യിൽ എല്ലാം ഉണ്ട്. ഷീ ഹാഡ് എവറിത്തിങ് ബട്ട് മണി കുഡ് ബൈ. മണി കൊണ്ട് എല്ലാം നമുക്ക് വാങ്ങാൻ പറ്റുമോ? എല്ലാം നമുക്ക് വാങ്ങാൻ പറ്റില്ല, പക്ഷെ മണി വേണം. അവിടെ എന്താ ശരിക്കും ആ ലേഡിക്ക് പറ്റുന്നതെന്നറിയോ? അതായത് ഷീ ഹാഡ് എവറിത്തിങ് മണി കുഡ് ബൈ ബട്ട് ഷീ ഹാഡ് ഫോർഗെറ്റൻ ദ തിങ്സ് മണി ക്യാൻ നെവർ ബൈ. അതായത് നമ്മുടെ പർപ്പസ്, നമ്മുടെ കമ്പേഷൻ ആൻഡ് ജോയ് ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ ഈ ലേഡി മറന്നുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ മണിയുണ്ട്, പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നറിയാതെ മൊത്തത്തിൽ എംപ്റ്റിനെസ് ആണ് അല്ലെ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പാഷൻ, നമ്മുടെ പേർപ്പസ്, അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ജോയ്, ഇതിനൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ടല്ലേ. അപ്പോൾ ലൈഫ് ഇങ്ങനെ സ്റ്റക്കാവുന്ന സമയത്ത് ശരിക്കും എങ്ങോട്ടാണ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രം മതി, എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞാൽ മതി, അവിടെ ജീവിക്കാനായിട്ട് റീസൺസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നുള്ളു കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള ആ ഒരു കഥ. അപ്പോൾ നിങ്ങളുടെ കമ്പാഷൻ, പർപ്പസ്, ദ ജോയ് ഓഫ് സർവീസിങ് അതേഴ്സ്, ആ തിങ്സ് ഒന്നും നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ രണ്ട് മൂന്ന് മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ആ ഒരു മെസ്സേജും കൂടി ഒന്ന് ഞാൻ വായിക്കട്ടെ. ആയില്ല മോട്ടിവേഷൻ പോലെ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഒരു കിടുക്കാഴ്ച ദിവസമാവട്ടെ. ശുഭദിനം. പാട്ടുകളൊക്കെ പുലി എന്ന് പറഞ്ഞുകൊണ്ട് കവിത ചേച്ചിയുടെ മെസ്സേജാണ്. കവിത ചേച്ചിക്കും മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ആയിലി കുട്ടീസ്, ഇന്നത്തെ ടോപ്പിക് സൂപ്പർ, താങ്ക് യു. ഞാനും ലീല ടീച്ചർ പറഞ്ഞ പോലെ എന്റെ പിറന്നാൾ ദിവസമാണ് ഡിലീറ്റ് ചെയ്യുന്നത്. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും അഹല്യ കേൾക്കുന്ന എല്ലാവർക്കും ഒപ്പം ആയിലി കുട്ടിക്കും ഒരു സൂപ്പർ ഡേ ആശംസിക്കുന്നു. മോട്ടിവേഷൻ കഥ സൂപ്പർ, താങ്ക് യു. ഏറെ സ്നേഹത്തോടെ ഇന്ദിര ചേച്ചി, പെരുവമ്പ്. അപ്പൊ ഇന്ദിര ചേച്ചിക്ക് മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. ഗുഡ് മോർണിംഗ് ആയിലി കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഉഷ ചേച്ചിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഉഷ ചേച്ചിക്ക് മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ദീ പതി ഇന്നത്തെ അഹല്യ വിഷസിൽ നിന്നും എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ, ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആയിലിയ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എംബിഎ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434414.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, സലാഡിനി ഇന്നത്തെ സിനിമാ സ്പെഷ്യലിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്ട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ആ ഒരു സിനിമ, ചില കഥകൾ തുടങ്ങാറ് സ്നേഹത്തിൽ നിന്നാണല്ലേ, ചില കഥകളാണെങ്കിൽ സ്വപ്നത്തിൽ നിന്ന് തുടങ്ങാറുണ്ട്. പക്ഷേ മാർക്കോ, മാർക്കോ എന്ന ഈ ഒരു സിനിമ ആരംഭിക്കുന്നത് ഒരു മരണത്തിൽ നിന്നാണ്. കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സ്വർണ്ണ വ്യാപാര കുടുംബങ്ങളിലൊന്നായ അടാട്ട് കുടുംബത്തിന്റെ ലോകത്തേക്കാണ് ഈ ഒരു സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത്. ആ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് വിക്ടർ. കാഴ്ചശക്തി ഇല്ലെങ്കിലും അസാധാരണമായി ധൈര്യവും ആത്മവിശ്വാസവും ഉള്ള ഒരു മനുഷ്യൻ. ഒരു ദിവസം വിക്ടറിന്റെ അടുത്ത സുഹൃത്ത് കൊല്ലപ്പെടുകയാണ്. ആ കൊലപാതകത്തിന് പിന്നിലെ ആളെ കണ്ടെത്താൻ വേണ്ടി വിക്ടർ ശ്രമിക്കുന്നുണ്ട്. കണ്ണുകൾ കാണുന്നില്ലെങ്കിലും തന്റെ മറ്റു ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് കൊലയാളിയെ തിരിച്ചറിയാനായിട്ട് അയാൾക്ക് അവിടെ കഴിയുന്നുണ്ട്. അതാണ് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു തെറ്റായിട്ട് മാറുന്നത്. കേൾക്കാം സലാഡിൽ ഇന്നത്തെ സിനിമാ വിശേഷം. മാർക്കോ, അതെ, വിക്ടർ അങ്ങനെ ആ ഒരു കൊലയാളിയെ തിരിച്ചറിയുകയാണ്. കാരണം ആ ഒരു സത്യം അറിഞ്ഞ നിമിഷം മുതൽ വിക്ടറും ആ ഒരു കൊലയാളിയുടെ അടുത്ത ഇരയായിട്ട് മാറുന്നു. അവസാനം അതിക്രൂരമായിട്ട് വിക്ടറേയും ഇല്ലാതാക്കുന്നു. അടാട്ട് കുടുംബത്തിന് അതൊരു മരണം മാത്രമായിരുന്നില്ല, ഒരു യുദ്ധത്തിന്റെ തുടക്കം കൂടിയാണ്. അവിടെയാണ് ആ സിനിമയിലെ ഏറ്റവും പ്രധാന കഥാപാത്രത്തിന്റെ ആ ഒരു രംഗപ്രവേശനം. അതെ, മാർക്കോ. ഇറ്റലിയിൽ നിന്ന് തിരിച്ചെത്തുന്ന മാർക്കോയ്ക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വിക്ടറിനെ കൊന്നവരെ കണ്ടെത്തുക, അവരെ ഇല്ലാതാക്കുക. ആ ഒരൊറ്റ തീരുമാനത്തോടു കൂടി ഒരു രക്തരൂക്ഷിതമായ യാത്ര അവിടെ ആരംഭിക്കുകയാണ്. കേൾക്കാം സലാഡ് മാർക്കോ ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് അഹല്യ എഫ് 90.4 കേട്ട് കൂട്ടുകൂടാം.
2: അടങ്ങാത്ത സൂര്യൻ, അതിരില്ല കൈകൾ, കലിതുപ്പും കൺമുന്നിൽ പോയി പെട്ടാ നീ ചാമ്പൻ.

നിൽക്കണ്ട, അലമ്പാക്കാൻ നോക്കണ്ട, ഇടഞ്ഞാലൊട്ടനുന്നിന്റെ പതിനാറിന് പുകഞ്ഞി കുർബാന കൂടണ്ട, ഒന്നിന്റെ മാർപ്പാപ്പ ഒത്താശയിൽ എത്തണ്ട, നിന്നറിയ കൂതാശ അപരാധം താങ്ങുകില്ല, പാപം കൊടുക്കുകില്ല ക്ഷമയെന്ന വാക്കി വെന്റെ കിട്ടി.

0: celluloid.
1: Once again, welcome back to Salad. ഇന്നത്തെ സലാഡിലെ സിനിമാ വിശേഷം മാർക്കോയാണ് കൂടെയുള്ളത്. ഞാൻ ആയിന്യ. അതെ, വിക്ടറിന്റെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഐസക് കുടുംബമാണെന്ന് മാർക്കോ മനസ്സിലാക്കുകയാണ്. ആ കുടുംബത്തിന്റെ തലവനാണ് ടോണി ഐസക്. സ്വർണക്കടത്തും അധോലോക ബന്ധങ്ങളും നിയന്ത്രിക്കുന്ന ശക്തനായ ഒരു വ്യക്തി. അയാളുടെ മകനായിട്ടുള്ള റസലാണ് വിക്ടറിന്റെ മരണത്തിന് പിന്നിലെ പ്രധാന കണ്ണിയെന്ന് മാർക്കോ തിരിച്ചറിയുന്നു. അതിനുശേഷം സിനിമ ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിമായിട്ട് മാറുന്നുണ്ട്. അതായത്, ഒരു വശത്ത് മാർക്കോ, മറുവശത്ത് ഐസക്കും കുടുംബവും. ഓരോ ആക്രമണത്തിനും തിരിച്ചടി, ഓരോ തിരിച്ചടിക്കും പ്രതികാരം. ഇതിനിടെ മാർക്കോയുടെ ജീവിതത്തിലുള്ള ഓരോ ആൾക്കാരും അപകടത്തിൽപ്പെടുന്നു. അവന്റെ പ്രണയവും കുടുംബ ബന്ധങ്ങളെയും ശത്രുക്കൾ ഒരു ആയുധമാക്കി ഉപയോഗിക്കാൻ തുടങ്ങുന്നു. പക്ഷേ മാർക്കോ പിന്നോട്ട് ഒരു ഇഞ്ച് പോകുന്നില്ല എന്നുള്ളതാണ്. അവന്റെ യാത്രയിൽ ഒരു കാര്യം മാത്രമേ വളർന്നു വരുന്നുണ്ടായിരുന്നുള്ളൂ, കോപം. ആ കോപം പതിയെ പതിയെ പ്രതികാരമായി മാറുന്നു. റസ്ലിനെ കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിൽ മാർക്കോ പല ക്രൂര സത്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. വിക്ടറിന്റെ മരണം വെറും ഒരു കൊലപാതകമല്ല, അത് വളരെ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗം കൂടിയായിരുന്നു. ശത്രുക്കൾ മാർക്കോയെ പ്രകോപിപ്പിക്കാനും തകർക്കാനും പിന്നീട് ശ്രമിക്കുകയാണ്. പക്ഷേ അവർക്ക് അറിയില്ലായിരുന്നു, അവർ ഉണർത്തിയത് ഒരു മനുഷ്യനെയല്ല, ഒരു കൊടുങ്കാറ്റിനെയാണ്.

0: celluloid.
1: Once again, welcome back to Sellout. Sellout-ലെ ഇന്നത്തെ സിനിമാ വിശേഷം മാർക്കോ. അങ്ങനെ സിനിമയുടെ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. മാർക്കോ പ്രതികാര യാത്ര തുടരുന്നതിനിടെ ശത്രുക്കൾ മറ്റൊരു പദ്ധതി തയ്യാറാക്കുകയാണ്. മാർക്കോയെ നേരിട്ട് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് അവർ മനസ്സിലാക്കുകയാണ്. അതിനാൽ അവർ അവന്റെ ഹൃദയത്തെ ആക്രമിക്കുന്നു, അതായത് അവന്റെ കുടുംബത്തെ. അങ്ങനെ അടാട്ടു കുടുംബത്തിന്റെ വീട്ടിലേക്ക് നടക്കുന്ന ആക്രമണം സിനിമയിൽ ഏറ്റവും ക്രൂരവും ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടതുമായ ഭാഗങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഒരു രാത്രി കൊണ്ട് മാർക്കോയുടെ ലോകം അവിടെ തകർന്നു വീഴുകയാണ്. അവന് പ്രിയപ്പെട്ട പലരും കൊല്ലപ്പെടുന്നു, കുടുംബം മൊത്തത്തിൽ നശിക്കുന്നു, വീടാകെ രക്തത്തിൽ മുങ്ങുന്നു. അതുവരെ പ്രതികാരം തേടിയിരുന്ന മനുഷ്യനിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഒരാളായിട്ട് മാറി നിൽക്കുന്നു. അങ്ങനെ ഈ ഒരു ഘട്ടം മുതൽ മാർക്കോയ്ക്ക് നഷ്ടപ്പെടാനായിട്ട് ഒന്നും തന്നെയില്ല, ജീവിതം പോലും. അങ്ങനെ അവന്റെ ലക്ഷ്യം ഇനി അവിടെ നിന്ന് ഒരു അണുവിട മാറുന്നില്ല. അതെ, അവന്റെ ലക്ഷ്യം പിന്നീട് ഒന്നുകൂടി ദൃഢമാവുകയാണ്. തന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ ആ ഒരു കൂട്ടരെ മൊത്തമായിട്ട് നശിപ്പിക്കാൻ വേണ്ടി മാർക്കോ തയ്യാറെടുക്കുന്നു. എന്ത് വില കൊടുത്തും റസ്ലിന്റെയും അവന്റെ കൂട്ടാളികളെയും അവസാനിപ്പിക്കുക. അതുകൊണ്ടാണ് സിനിമയുടെ രണ്ടാം പകുതി ഒരു സർവൈവൽ സ്റ്റോറി അല്ലാതെ പ്യുവർ റിവെഞ്ച് ആയിട്ട് മാറുന്നത്. യെസ്, ക്ലൈമാക്സ് രക്തത്തിനുള്ള മറുപടി, രക്തം. മാർക്കോയുടെ ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ അവസാനം മാർക്കോ തന്റെ ശത്രുക്കളുടെ താവളത്തിലേക്ക് എത്തുകയാണ്. അവിടെ നടക്കുന്ന ഏറ്റുമുട്ടലാണ് സിനിമയുടെ ഒരു ക്ലൈമാക്സ്. മാർക്കോയ്ക്ക് മുന്നിൽ റസലും അവന്റെ കൂട്ടാളികളും നിൽക്കുന്നുണ്ട്. വിക്ടറിന്റെ മരണത്തിനും കുടുംബത്തിന്റെ നാശത്തിനും പിന്നിലെ എല്ലാവരും അവന്റെ മുൻപിൽ. അതിനുശേഷം സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു യുദ്ധമാണ്. ജീവന് വേണ്ടിയുള്ളതല്ല, പ്രതികാരത്തിന് വേണ്ടിയുള്ള യുദ്ധം ഓരോരുത്തരെയും മാർക്കോ നേരിടുന്നുണ്ട്. ഒടുവിൽ അവരെ എല്ലാവരെയും അവൻ ഇല്ലാതാക്കുന്നു. വിക്ടറിന്റെ മരണത്തിന് പിന്നിലെ പ്രധാന കാരണക്കാരനെ അതേ ക്രൂരതയോടെ അവൻ അവസാനിപ്പിക്കുകയാണ്. അവസാന പോരാട്ടത്തിൽ സൈറസ് എന്നൊരു മറ്റൊരു പ്രധാന ശത്രുവിനെയും മാർക്കോ നേരിടുന്നുണ്ട്. വിക്ടറിന്റെ കുഞ്ഞിനെ രക്ഷിച്ചുകൊണ്ട് സൈറസിനെയും ഇല്ലാതാക്കുകയാണ്. അങ്ങനെ യുദ്ധം അവസാനിക്കുമ്പോൾ ശത്രുക്കളില്ല, പക്ഷേ വിജയത്തിന്റെ ഒരു സന്തോഷവും ഇല്ല എന്നുള്ളതാണ്. കാരണം മാർക്കോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെല്ലാം ഇതിനകം നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവസാന രംഗങ്ങളിൽ വിക്ടറിന്റെ കുഞ്ഞിനെ കൈകളിൽ എടുക്കുന്ന മാർക്കോയാണ് നമ്മൾ കാണുന്നത്. അവന്റെ പ്രതികാരം പൂർത്തിയായിരിക്കുന്നു, പക്ഷേ ആ പ്രതികാരത്തിന് കൊടുത്ത വില വളരെ വലുതായിരുന്നു. പോസ്റ്റ് ക്രെഡിറ്റ് രംഗത്തിൽ മാർക്കോ കുഞ്ഞിനൊപ്പം കടൽ തീരത്ത് നിൽക്കുമ്പോൾ അകലെ നിന്ന് വാഹനങ്ങൾ എത്തുന്നത് നമുക്ക് കാണാം. അതോടെ സംവിധായകനൊരു സൂചന നൽകുന്നുണ്ട്, ഈ ഒരു കഥ അവസാനിച്ചിട്ടില്ല. മാർക്കോയുടെ ലോകത്ത് പ്രതികാരത്തിന്റെ ചക്രം ഇനിയും അവസാനിച്ചിട്ടില്ല. ചില മനുഷ്യർ നീതിക്ക് വേണ്ടി പോരാടും, അല്ലെ, ചില മനുഷ്യർ സ്നേഹത്തിന് വേണ്ടി പോരാടും. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ പ്രതികാരത്തിന് വേണ്ടി പോരാടുമ്പോൾ അവന്റെ പേര് മാർക്കോ. യെസ്, ഒരു പ്രതികാരത്തിന്റെ കഥയാണ് ഈ ഒരു സിനിമ പറഞ്ഞു വെക്കുന്നത്. ഒരു എ സർട്ടിഫൈഡ് മൂവി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കാണാനായിട്ട് താല്പര്യപ്പെടുന്നവർ തീർച്ചയായിട്ടും 18 വയസ്സ് പൂർത്തിയായവരായിരിക്കണം. വയലൻസ് വ്യക്തമായി കാണിക്കുന്ന ഒരു ചിത്രമാണ്. വയലൻസ് മാത്രം തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഒരു ആഴം. പക്ഷേ ഇതിലെ വയലൻസിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് മാത്രം. സാധാരണ വയലൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന കാര്യങ്ങൾ ഗ്ലോറിഫൈ ചെയ്യപ്പെടാറുണ്ട് സിനിമകളിൽ. പക്ഷേ മാർക്കോയിൽ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് പകരമായിട്ട് അതിൻ്റെ ഒരു ദൂഷ്യഫലത്തെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്.

0: celluloid.
1: മാർക്കോ എല്ലാവർക്കും വേണ്ടിയുള്ള സിനിമയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ അല്ല. കാരണം ഈ ഒരു സിനിമയിൽ വയലൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഫാമിലി എന്റർടൈനർ പ്രതീക്ഷിച്ച് കാണുന്നവർക്ക് ഇത് ശരിക്കും അനുയോജ്യമായ ഒരു സിനിമയാകണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇന്ത്യൻസ് ആക്ഷൻ സിനിമകൾ ഇഷ്ടമാണെങ്കിൽ, ഡാർക്ക് റിവെഞ്ച് ഡ്രാമാസ് ഇഷ്ടമാണെങ്കിൽ, പവർഫുൾ സ്ക്രീൻ പ്രസൻസ് ഉള്ള കഥാപാത്രങ്ങളെ കാണാൻ ഇഷ്ടമാണെങ്കിൽ മാർക്കോ നിങ്ങൾക്ക് മികച്ച ഒരു അനുഭവം തന്നെ നൽകും. മലയാള സിനിമയുടെ ആക്ഷൻ ജേണൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്നതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ശരിക്കും ഈ ഒരു ചിത്രം. സിനിമ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കഥ മാത്രമല്ല ഓർമ്മ വരിക, മാർക്കോ എന്ന കഥാപാത്രം ഓർമ്മ വരും. അവന്റെ നോട്ടം, അവന്റെ നിശബ്ദതയും, അവന്റെ കോപവും, അവന്റെ യാത്രയും. ചില കഥാപാത്രങ്ങൾ സ്ക്രീനിൽ വരും, ചില കഥാപാത്രങ്ങൾ സ്ക്രീനിൽ നിറയും അല്ലെ. പക്ഷെ ചില കഥാപാത്രങ്ങൾ സ്ക്രീനിൽ തകർത്തിറങ്ങും. മാർക്കോ അത്തരത്തിലുള്ള കഥാപാത്രമാണ്. അതുകൊണ്ട് തന്നെ ആക്ഷൻ സിനിമകളുടെ ആരാധകർ തീർച്ചയായും കാണേണ്ട ചിത്രങ്ങളിലൊന്നാണ് മാർക്കോ.

അങ്ങനെ ഇന്നത്തെ സിനിമ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായും കണ്ട് ഫീൽ ചെയ്യേണ്ട ഒരു സിനിമയാണ് മാർക്കോ. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രം ഈ ഒരു സിനിമ കാണാനായിട്ട് നോക്കാം. ഒരു എ സർട്ടിഫൈഡ് മൂവിയാണ് മാർക്കോ. അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെട്ട സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തെ സെല്ലൗഡിൽ നിന്നും എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. വീണ്ടും സെല്ലൗഡുമായി മറ്റൊരു സിനിമാ വിശേഷവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും Till then, it's me, RJ Ailia, signing off. Studying with Ahali from 90.4, get to get to Kutukuda.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
3: വെൽക്കം ടു കാലിഡോസ്കോപ്പ്. നാന്താ ഉങ്കൽ അഭിരാമി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണതേ വരാൻ പോകുന്ന കാലത്തെ ഒരു അത്ഭുത ലോകത്തെ കുറിച്ചാണ്. ആദ്യം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, നമ്മളെല്ലാവരും മനുഷ്യരാണെങ്കിലും നമ്മുടെയൊക്കെ ഉള്ളില് DNA എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് ഓരോരുത്തർക്കും വേറെയാണ്. വേറെയാണ് എന്ന് പറയുമ്പോ, എനിക്ക് ചിലപ്പോ ബിരിയാണി ഇഷ്ടമായിരിക്കും, നിങ്ങൾക്ക് ചിലപ്പോ അത് അലർജി ഉണ്ടാക്കുമായിരിക്കും. ചിലർക്ക് കടല അലർജിയാണ്, ചിലർക്ക് ചെമ്മീൻ അലർജിയാണ്, ചിലർക്ക് ഓരോ കാര്യങ്ങള് വ്യത്യസ്തമായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാകും, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുക. അത് ഈ DNA ഒരു കാര്യം കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ തലവേദന വന്നാൽ വീട്ടിലുള്ള എല്ലാവരും ചിലപ്പോ ഒരു പാരസിറ്റമോൾ കഴിക്കുമായിരിക്കും. ആ പഴയ രീതിയൊക്കെ ഇനി മാറാൻ പോവാണ് എന്നാണ്. ഒരേ രോഗത്തിന് എല്ലാവർക്കും ഒരേ മരുന്ന് കൊടുക്കുന്ന പരിപാടിയില്ലേ, ഇനി അധിക കാലം ഉണ്ടാവില്ല. ഇനി വരാൻ പോകുന്നത് എങ്ങനത്തെ കാലമാണെന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ ശരീരത്തിന് നമ്മുടെ സ്വന്തം DNAക്ക് കൃത്യമായി അനുയോജ്യമായ മരുന്ന് ലാബിൽ പ്രത്യേകം തയ്യാറാക്കി തരുന്ന ഒരു കാലം. പലയിടത്തും ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. മെഡിക്കൽ ലോകം അതിനെ സ്നേഹത്തോടെ വിളിക്കുന്നത് പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്നാണ്. അതായത് നിങ്ങൾക്കായിട്ടിപ്പോൾ ഒരു ടെയിലറിംഗ് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ, ഒരു തയ്യൽ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ അളവെടുത്ത് തയ്ക്കുന്ന ഒരു ഡ്രസ്സ് പോലെ നിങ്ങളുടെ ശരീരത്തിന് മാത്രം മാച്ച് ആകുന്ന സ്പെഷ്യൽ മരുന്ന്. പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാവില്ല. മരുന്ന് കൃത്യമായി രോഗത്തിന് മേൽ ചെന്ന് ഡിഷ്യും എന്നടിച്ച് അപ്പൊ തന്നെ രോഗം മാറ്റിക്കോളും. സയൻസ് വളരുന്ന ഒരു വളർച്ച നോക്കണേ, ഭാവിയിലെ സൂപ്പർ മെഡിസിൻ ആയിരിക്കും ഈ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ചില ചർച്ചകൾ ഇതേക്കുറിച്ച് നടക്കുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടി വന്നത്. കാലിഡോസ്കോപ്പിൽ കൂടെ ഞാൻ അഭിരാമിയാണ് ഉള്ളത്. ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ജനറൽ കോച്ചിലാണെങ്കിൽ ഇതുവരെ പിടിക്കപ്പെട്ടാൽ ചുരുങ്ങിയ ദൂരത്തിന് 320 രൂപ, ഇനി മുതൽ അത് 570 രൂപയാകുന്നു. സ്ലീപ്പർ കോച്ചില് പണ്ട് 530 രൂപയായിരുന്നു, ഇപ്പോൾ ഒറ്റയടിക്ക് 780 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് ട്രെയിനിൽ കയറുന്ന സമയത്തെ കയ്യിൽ ടിക്കറ്റ് ഇല്ലെങ്കിൽ കീശ കാലിയാകും. ടിക്കറ്റ് ഇല്ലാ യാത്രക്കാർക്ക് റെയിൽവേ പോയിട്ടിരിക്കുന്നത് വലിയൊരു എന്താ പറയാ, ഒരു പിഴപ്പൂട്ടാണ്. ഫൈനോട് ഫൈനായിരിക്കും. ചുമ്മാതല്ല, ജൻ വിശ്വാസ് 2026 ആക്ട് പ്രകാരം ടിക്കറ്റ് ഇല്ലാ യാത്രയ്ക്കുള്ള കുറഞ്ഞ പിഴ 250 രൂപയിൽ നിന്ന് 500 രൂപയാക്കി ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നതിൽ മാത്രമല്ല കേട്ടോ ഈ വില വർധനയുള്ളത്, അതായത് ഫൈൻ കൂട്ടിയിട്ടുള്ളത്. പുകവലിച്ചാൽ 2000 രൂപയാകും, യാചക വൃത്തി പിടിച്ചു കഴിഞ്ഞാൽ 2000 രൂപയാണ്, അനധികൃതമായി സ്റ്റേഷനിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 5000 രൂപയുടെ പിഴയാണ്. ഇപ്പോൾ അത് 1000 രൂപയാണ്, പക്ഷെ കൂട്ടാൻ പോകുന്ന റേറ്റാണ് ഞാൻ പറയുന്നത് കേട്ടോ. സ്ത്രീ യാത്രക്കാരുടെ റിസർവ് ആയിട്ടുള്ള സ്ഥലങ്ങളില്ലേ, റിസർവ് സീറ്റ്സിലൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ 2500 മുതൽ 5000 രൂപ വരെ പിഴ കിട്ടുന്ന കുറ്റമാണ്. നിലവിലത് 500 രൂപയാണ്. ട്രെയിനിൽ മദ്യപിച്ച് യാത്ര ചെയ്താൽ 1000 രൂപ പിഴയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ടിക്കറ്റ് ഇല്ലാതെയൊന്നും യാത്ര ചെയ്യാൻ പാടില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം. അതൊക്കെ തെറ്റാണ്, കുറ്റമാണ് എന്ന് കണ്ട് നമ്മൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വൻ പിഴയുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത്. വലിയ വലിയ ഫൈനുകൾ കൊടുക്കേണ്ടി വരും.
2: Oh yeah, I got a story about two brothers. Oh yeah, no, they're gonna make it now. They're gonna take you down.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അല്ല, അല്ലെങ്കിൽ എന്തിനാന്നേ ടിക്കറ്റ് ഒന്നും ഇല്ലാതെ ട്രെയിനിൽ യാത്ര ചെയ്യണേ? ടിക്കറ്റ് എടുക്കാൻ ഇപ്പൊ എത്ര എളുപ്പ വഴികളുണ്ട്. ആർക്കൊരു മടിയുടെ ആവശ്യം പോലും ഇല്ല. മൊബൈലിൽ തന്നെയുള്ള ഈ റെയിൽ വൺ ആപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ കൗണ്ടറുകളുണ്ട്. വേഗത്തിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് തരുന്ന ATVM മെഷീനുകളുണ്ട്. അതുകൂടാതെ ജനസാധാരണ ടിക്കറ്റ് കൗണ്ടറുകളും ഒക്കെ ലഭ്യമാണ്. അപ്പൊ നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ റെയിൽവേ അല്ലേ എന്നൊക്കെ പറഞ്ഞ് കയറി കഴിഞ്ഞാൽ കയ്യിലിരിക്കുന്ന പണവും മാനവും പോവും. സോ അന്തസ്സായിട്ട് ടിക്കറ്റ് എടുത്ത് സുരക്ഷിതമായി യാത്ര ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടേ കാലിഡോസ്കോപ്പിലെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ലക്ഷങ്ങളിൽ സമ്മാനം നേടാൻ കൊതിക്കുന്ന നമ്മുടെ നാട്ടിലെ കലാകാരന്മാർക്കും ഡിസൈനേഴ്സിനും ഒരു വലിയ ലോട്ടറി വന്നിരിക്കുന്ന പോലെയാണ് എനിക്കൊരു കാര്യം വായിച്ചപ്പോൾ തോന്നിയത്. എന്താണ് ആ കാര്യം, ഏതാണ് ആ കാര്യം എന്ന് ഞങ്ങളോടോട് പറഞ്ഞതാ? അങ്ങനെ വിചാരിച്ചിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അതായത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശൃംഖലയായിട്ടുള്ള നമ്മുടെ സ്വന്തം ഇന്ത്യ പോസ്റ്റിന് ഇനി ഒരു ഒഫീഷ്യൽ മാസ്കോട്ട് വരാൻ പോവാണ്. തമാശ എന്താന്ന് വെച്ചാൽ, ആ മാസ്കോട്ട് രൂപകൽപ്പന ചെയ്യാനുള്ള ബമ്പർ അവസരം കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നത് പൊതുജനങ്ങൾക്കാണ്. കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റസ് മൈ ഗവൺമെന്റ് പോർട്ടലുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ മാസ്കോട്ട് ഡിസൈൻ മത്സരം സംഘടിപ്പിക്കുന്നത്. ഈ മാസ്കോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലോഗോയാണ്. പോസ്റ്റ് ഓഫീസിന് വേണ്ടിയിട്ട് നല്ലൊരു ലോഗോ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാത്തിരിക്കുന്നത് വലിയ ക്യാഷ് പ്രൈസാണ്. ഇപ്പൊ നിങ്ങളുടെ ഉള്ളില് നല്ല ഒന്നാം തരം ക്രിയേറ്റീവ് ഡിസൈനർ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഭാവനയ്ക്ക് അങ്ങ് ചിറകി നൽകിക്കോളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ആരെങ്കിലും അറിയാമെങ്കിൽ ഈ ന്യൂസ് വേഗം തന്നെ അവരോട് പറഞ്ഞോളൂ. നിങ്ങൾ വരയ്ക്കുന്ന ആ രൂപമായിരിക്കും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിലൂടെ പുറത്തു വരുന്ന ആ സംഭവമായിരിക്കും നാളെ ഇന്ത്യയിലുടനീളമുള്ള തപാൽ ഓഫീസുകളിൽ കത്തുകളിലൊക്കെ തിളങ്ങി നിൽക്കാൻ പോകുന്നത്. ഒരു രാജ്യത്തിന്റെ ആ ഔദ്യോഗിക ചിഹ്നത്തിന്റെ ഭാഗമാകുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമാണോ?

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റും അതുപോലെ മൈ ഗവൺമെന്റ് പോർട്ടലുമായിട്ട് ചേർന്നാണ് ഈ പോസ്റ്റ് ഓഫീസിന് വേണ്ടിയുള്ള മാസ്കോട്ട് ഡിസൈൻ മത്സരം സംഘടിപ്പിക്കുന്നത്. ആ ബമ്പർ ലോട്ടറിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. സമ്മാനത്തുക എത്രയാണെന്ന് കേട്ടാൽ നിങ്ങൾ ഇപ്പൊ തന്നെ ചിലപ്പോൾ വരയ്ക്കാനിരിക്കും. ഒന്നാം സമ്മാനം 75,000 രൂപയാണ്, രണ്ടാം സമ്മാനം 50,000 ആണ്, മൂന്നാം സമ്മാനം 25,000. പക്ഷെ ഈ ഗെയിമിന്, അതായത് ഈ സംഭവത്തിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, റൂൾസ് ഉണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഔട്ടായി പോകും. ഒരാൾക്ക് ഒരു എൻട്രി മാത്രമേ നൽകാൻ പറ്റുള്ളൂ. ലക്ക് പരീക്ഷിക്കാൻ വേണ്ടിട്ട് ഒത്തിരി വരച്ചു വിടാൻ നോക്കണ്ട, കോപ്പി അടി പാടില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ ഗൂഗിളോ ഒന്നും നോക്കാതെ വേണം നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ. രൂപകൽപ്പന പൂർണ്ണമായും നിങ്ങളുടെ സ്വന്തം തലയിൽ ഉദിച്ചൊരു സൃഷ്ടി ആയിരിക്കണം. പിന്നെ ഈ മാസ്കോട്ട് തയ്യാറാക്കുമ്പോൾ ഏതെങ്കിലും ഇന്ത്യൻ ഭാഷയിലുള്ള ഒരു കിടിലൻ പേരും അതിന് നൽകണം. ഒപ്പം അതിന്റെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി പരിഭാഷ ഉണ്ടാവണം. പിന്നെ നിങ്ങൾ ഈ പോസ്റ്റ് ഓഫീസിന്റെ മാസ്കോട്ടൊക്കെ ഡിസൈൻ ചെയ്ത് അതിന് പിന്നിലുള്ള ഒരു ഐഡിയ ഒക്കെ ഇല്ലേ, അതിനെ കുറിച്ചിട്ട് ഒരു ചെറിയ വിവരണം കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായി. പിന്നെ നിങ്ങളുടെ വരകൾ JPG അല്ലെങ്കിൽ PNG PDF ഫോർമാറ്റുകളിൽ അങ്ങോട്ട് ആ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ മറന്നുപോയി. കലണ്ടറിൽ ഈ പറയുന്ന തീയതികൾ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. ഈ അപേക്ഷകൾ 2026 ജൂലൈ 15 മുതൽ സ്വീകരിച്ചു തുടങ്ങും. എൻട്രികൾ സമർപ്പിക്കേണ്ട അവസാന തീയതി നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ വരെയാണ്, August 15 വരെയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഡിസൈനേഴ്സ് ഫ്രണ്ടിനോടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡിസൈനർ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഡിസൈനർ അങ്ങനെ ഒരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ നേരെ MyGOV.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവിടെ കയറി കഴിയാൽ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യ പോസ്റ്റ് ബാസ്കറ്റ് ഡിസൈൻ കോൺടെസ്റ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യണം. അത് സെർച്ച് ചെയ്ത് അതിലേക്ക് എൻട്രികൾ സമർപ്പിക്കാം. അപ്പം എങ്ങനെയാ, ആ 75,000 രൂപീസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പോരട്ടെ അല്ലേ? വേഗം തന്നെ ഈ പറഞ്ഞ കാര്യം ഡിസൈനേഴ്സിലേക്ക് ഈ ന്യൂസൊക്കെ എത്തിക്കും. നിങ്ങളൊരു ഡിസൈനർ ആണെങ്കിൽ നിങ്ങൾ വേഗം റെഡിയാക്കിയിട്ട് വേഗം ഇങ്ങോട്ട് അയച്ചോളൂ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. കാലിഡോസ്കോപ്പിൽ ഒരുപാട് ഇൻഫർമേഷൻസും കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിട്ട് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
2: ഹരിത ഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
3: കാലാവസ്ഥാ വ്യതിയാനങ്ങളും കടുത്ത വേനലും നമ്മുടെ പരമ്പരാഗത കൃഷികളെ ബാധിക്കുമ്പോൾ കുറഞ്ഞ ജലലഭ്യതയും വരണ്ട മണ്ണിലും കർഷകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. പോഷകങ്ങളുടെ കലവറ ആയതുകൊണ്ട് തന്നെ സൂപ്പർ ഫുഡ് എന്നാണ് ഇന്ന് ലോകം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും ഒപ്പം കർഷകരുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും ഒരുപോലെ സഹായിക്കുന്ന പ്രധാന മില്ലറ്റുകൾ ഏതൊക്കെയാണെന്നും നമ്മുടെ നാട്ടിൽ അവ എങ്ങനെ വിജയകരമായി കൃഷി ചെയ്യാമെന്നുമാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമസ്കാരം. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ. മനുഷ്യൻ ചരിത്രത്തിൽ ആദ്യമായി കൃഷി ചെയ്യാൻ തുടങ്ങിയ ഭക്ഷ്യവിളകളുടെ കൂട്ടത്തിലാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകളുടെ സ്ഥാനം. നെല്ലിനും ഗോതമ്പിനും നൽകുന്നത് പോലെ വലിയ പരിചരണങ്ങളോ അമിതമായ കീടനാശിനി പ്രയോഗങ്ങളോ ഇവയ്ക്ക് ആവശ്യമില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ തികച്ചും പ്രകൃതിദത്തമായ രീതിയിൽ കർഷകർക്ക് കുറഞ്ഞ ചെലവിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാം തരം വിളകളാണ് ഇവ. പോഷക ഗുണങ്ങളുടെ കാര്യത്തിൽ മില്ലറ്റുകൾ മറ്റ് പ്രധാന ധാന്യങ്ങളെക്കാൾ ഏറെ മുന്നിലാണ്. ഇവയിൽ ധാരാളമായി ഫൈബർ അതായത് നാരുകൾ, കാൽസ്യം, ഇരുമ്പ്, മറ്റാവശ്യ ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. കൂടാതെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടില്ലാത്തതിനാൽ പ്രമേഹം, അമിതവണ്ണം, ഹൃദ്രോഗങ്ങൾ എന്നിവ നിയന്ത്രിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഇന്ന് തങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ മില്ലറ്റുകൾ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തുന്നുണ്ട്. മാറുന്ന ആഗോള കാലാവസ്ഥയിൽ കടുത്ത വരൾച്ചയെയും ഉയർന്ന താപനിലയെയും പ്രതിരോധിച്ച് വളരാൻ മില്ലറ്റുകൾക്ക് പ്രത്യേക കഴിവുണ്ട്. വളരെ കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം ആവശ്യമുള്ളതിനാൽ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലെ കർഷകർക്ക് ധൈര്യമായി തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു മികച്ച സുരക്ഷിത വിള കൂടിയാണ് ഇത്. വിപണിയിൽ ഇവയ്ക്ക് ഇന്ന് ഉയർന്ന വിലയും ആവശ്യക്കാരുമുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മില്ലറ്റുകളെ കുറിച്ച് പറയുന്ന ഹരിതഭൂമിയാണ്. ഇനി പ്രധാന മില്ലറ്റ് ഇനങ്ങൾ ഏതൊക്കെയാണെന്നറിയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മില്ലറ്റുകളിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രചാരമുള്ള ഒന്നാണ് പഞ്ഞപ്പുല്ല് അഥവാ മുത്താരി എന്ന് വിളിക്കുന്ന റാഗി. കാൽസ്യത്തിന്റെ ഏറ്റവും വലിയ സ്രോതസ്സായ റാഗി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉത്തമമായ ഭക്ഷണം കൂടിയാണ്. കേരളത്തിലെ കാലാവസ്ഥയിൽ തരിശു നിലങ്ങളിലും തെങ്ങിൻ തോപ്പുകളിലും ഇടവേളയായും ഏറ്റവും എളുപ്പത്തിൽ കൃഷി ചെയ്ത് വിളവെടുക്കാൻ പറ്റിയ ഒന്നാണ് ഇത്. മില്ലറ്റ് കുടുംബത്തിലെ രണ്ടാമത്തെ പ്രധാനിയാണ് തിന. വിറ്റാമിനുകളും പ്രോട്ടീനുകളും ധാരാളമായി അടങ്ങിയിട്ടുള്ള തിന പണ്ടുകാലം മുതൽക്കേ നമ്മുടെ മുത്തശ്ശിമാർ പലഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒന്നാണ്. മഞ്ഞളും പച്ചക്കറികളും കൃഷി ചെയ്യുന്ന പറമ്പുകളിൽ അതിരുകളിലായി പോലും തിന വളരെ എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാനായിട്ട് കർഷകർക്ക് സാധിക്കും. ഇവ രണ്ടും കൂടാതെ ചാമ എന്ന ഇനവും നമ്മുടെ നാട്ടില് വളരെ ജനപ്രിയമാണ്. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ, അതായത് ഏകദേശം ഒരു 70 മുതൽ 80 ദിവസങ്ങൾക്കുള്ളിൽ വിളവെടുപ്പിന് പാകമാകുന്ന ഒന്നാണ് ചാമ. വരൾച്ചയെ ഏറ്റവും ശക്തമായി പ്രതിരോധിക്കുന്ന ചാമ മണ്ണിലെ പോഷക ഗുണം കുറഞ്ഞ സ്ഥലങ്ങളിൽ പോലും മികച്ച രീതിയിൽ കതിരിടും. കേട്ടുകൊണ്ടിരിക്കുന്നത് മില്ലറ്റുകളെ കുറിച്ചാണ്. ഇനി ചോളം, കമ്പം, കുതിരവാലി തുടങ്ങിയ മില്ലറ്റുകളെ കുറിച്ചറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വലുപ്പത്തിൽ അല്പം വലുതാണെങ്കിലും മില്ലറ്റ് കുടുംബത്തിലെ പ്രധാനികളാണ് ചോളം, അതുപോലെ തന്നെ തവിട്ട് പുല്ല് എന്ന് വിളിക്കുന്ന കമ്പം എന്നിവ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഇവ ഇന്ന് കേരളത്തിലെ കർഷകരും പരീക്ഷണാടിസ്ഥാനത്തിൽ തങ്ങളുടെ കൃഷിയിടങ്ങളിൽ വിജയിപ്പിച്ചു വരുന്നുണ്ട്. കന്നുകാലികൾക്ക് മികച്ച തീറ്റയായും ഇവയുടെ തണ്ടുകൾ ഉപയോഗിക്കാം. മില്ലറ്റുകളിലെ മറ്റൊരു പ്രധാന ഇനമാണ് കുതിരവാലി. ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും ദഹന പ്രക്രിയ സുഗമമാക്കാനും സഹായിക്കുന്ന കുതിരവാലിക്ക് വിപണിയിൽ ഇന്ന് വൻ ഡിമാൻഡാണ് ഉള്ളത്. വളരെ കുറഞ്ഞ പരിചരണം കൊണ്ട് തന്നെ ഉയർന്ന അളവിൽ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കുതിരവാലി ചെടികൾക്ക് പ്രത്യേക ശേഷിയുണ്ട്. കൂടാതെ വരക്, പനിവരക് തുടങ്ങിയ ഇനങ്ങളും മില്ലറ്റുകളുടെ പട്ടികയിൽ പെടുന്നവയാണ്. ഈ ചെറുധാന്യങ്ങളെല്ലാം തന്നെ നമ്മുടെ പരമ്പരാഗത കൃഷി രീതികളിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് വഴി കൃഷിയിടങ്ങളിലെ വൈവിധ്യം നിലനിർത്താനും കർഷകർക്ക് വർഷം മുഴുവൻ കൃത്യമായ വരുമാനം ഉറപ്പാക്കാനും സാധിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് മില്ലറ്റ് കൃഷിയെക്കുറിച്ചാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മില്ലറ്റ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിനെ കുറിച്ചും കാലാവസ്ഥയെ കുറിച്ചും ഇനി പറഞ്ഞുതരാം. മില്ലറ്റുകളുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്നറിയോ? അവയ്ക്ക് വളരാൻ പ്രത്യേക തരത്തിലുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണ് വേണമെന്നില്ല എന്നതാണ്. കല്ലും മണ്ണും നിറഞ്ഞ വരണ്ട മണ്ണിലും കുന്നിൻ പ്രദേശങ്ങളിലും ഊഷരമായ തരിശു നിലങ്ങളിൽ പോലും മില്ലറ്റുകൾ കൃത്യമായിട്ട് വളരും. എങ്കിലും നല്ല നിർവാർച്ചയുള്ള ലോം മണ്ണാണ് ഉയർന്ന വിളവ് ലഭിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യം. കളിമണ്ണ് നിറഞ്ഞതും എപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുന്നതുമായ താഴ്ന്ന വയലുകൾ ഒരു കാരണവശാലും മില്ലറ്റ് കൃഷിക്ക് തിരഞ്ഞെടുക്കരുത്. വേരുകളിലേക്ക് വെള്ളം അമിതമായി കെട്ടിനിന്നാൽ ചെടികൾ ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. 26 ഡിഗ്രി സെൽഷ്യസ് മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഉയർന്ന താപനിലയുള്ള വരണ്ട കാലാവസ്ഥയാണ് ഇതിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും ഉത്തമം. കേരളത്തിൽ പ്രധാനമായിട്ടും ഒക്ടോബർ നവംബർ മാസങ്ങളിലെ തുലാവർഷത്തിന് ശേഷമുള്ള സമയമാണ് മില്ലറ്റ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. എങ്കിലും ജൂൺ മാസത്തിലെ കാലവർഷത്തിന്റെ തുടക്കത്തിൽ നല്ല നീർവാർച്ചയുള്ള ഉയർന്ന പറമ്പുകളിൽ വിത്ത് പാകിക്കഴിഞ്ഞാലും മികച്ച രീതിയിൽ മില്ലറ്റുകൾ വളർത്തിയെടുക്കാനായിട്ട് കർഷകർക്ക് സാധിക്കും. ഇനി നിലമൊരുക്കലും വിത്ത് പാകുന്ന രീതികളും എങ്ങനെയാണെന്നറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മില്ലറ്റ് കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മില്ലറ്റ് കൃഷി ചെയ്യുന്നതിനായിട്ട് നിലമൊരുക്കുമ്പോൾ വലിയ രീതിയിലുള്ള പൂട്ടലുകൾ ആവശ്യമില്ല. മണ്ണ് ഒന്നോ രണ്ടോ തവണ നന്നായി ഇളക്കി മുകളിലെ കളകൾ പൂർണ്ണമായും നീക്കം ചെയ്താൽ മാത്രം മതിയാകും. മണ്ണിന്റെ അമ്ലത കൂടുതലുള്ള സ്ഥലങ്ങളിൽ സെന്റിന് 1 കിലോ എന്ന തോതിൽ കുമ്മായം ചേർത്ത് മണ്ണുമായി നന്നായി ഇളക്കി ചേർക്കുന്നത് നല്ലതായിരിക്കും. വിത്തുകൾ നേരിട്ട് മണ്ണിലേക്ക് വിതറുന്ന രീതിയും ചെറിയ ചാലുകൾ കീറി കൃത്യമായ അകലത്തിൽ വിത്തുകൾ പാകുന്ന രീതിയും കർഷകർക്ക് അവലംബിക്കാം. ചാലുകൾ തമ്മിൽ 25 മുതൽ 30 സെന്റിമീറ്ററും ചെടികൾ തമ്മിൽ 10 സെന്റിമീറ്ററും അകലം പാലിക്കുന്നത് വായുസഞ്ചാരത്തിനും കതിരുകൾ നന്നായി വരാനും സഹായിക്കും. റാഗി പോലുള്ള വിളകൾക്ക് ആദ്യം ഞാറ്റടി തയ്യാറാക്കി തൈകൾ പറിച്ചു നടുന്ന രീതിയാണ് ഏറ്റവും ഉത്തമം. 3 ആഴ്ച പ്രായമായ തൈകൾ പറിച്ചു നടുന്നത് വഴി ചെടികൾക്ക് ഒരേപോലെയുള്ള വളർച്ചയും ഉയർന്ന വിളവും ലഭിക്കും. വിത്തുകൾ വളരെ ചെറുതായതുകൊണ്ട് തന്നെ 1 അടിയിലധികം ആഴത്തിൽ പോകാതെ ഉപരിതലത്തിൽ തന്നെ പാകാനായിട്ട് ശ്രദ്ധിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്നത് മില്ലറ്റ് കൃഷിയെക്കുറിച്ചാണ്. ഇനിയൊരു ഇടവേള.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം ഒട്ടും ആവശ്യമില്ലാത്ത വിളകളാണ് മില്ലറ്റുകൾ. നിലമൊരുക്കുന്ന സമയത്ത് അടിവളമായി സെന്റിന് 50 കിലോ എന്ന തോതിൽ നന്നായി ഉണങ്ങിയ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ മണ്ണിൽ ചേർത്ത് കൊടുത്താൽ തന്നെ ചെടികൾക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കും. നൈട്രജൻ വളങ്ങൾ ഒരുപാട് നൽകിക്കഴിഞ്ഞാൽ ചെടികളുടെ ഇലകൾ അമിതമായി വളരുകയും കതിരുകൾ വരുന്നത് കുറയുകയും ചെയ്യും. എങ്കിലും ചെടികൾ വളർന്നു വരുന്ന ഘട്ടത്തിൽ നേരിയ തോതിൽ ജൈവ സ്ലറികളോ അല്ലെങ്കിൽ ജീവാമൃതമോ തടങ്ങളിൽ ഒഴിച്ചു കൊടുക്കുന്നത് കതിരുകളിലെ മണികൾക്ക് നല്ല വലുപ്പവും തൂക്കവും നൽകാനായിട്ട് സഹായിക്കും. ജലസേചനത്തിന്റെ കാര്യത്തിൽ മില്ലറ്റുകൾ കർഷകന് ഒട്ടും ഭാരമാകാറില്ല. വിത്ത് മുളച്ചു വരുന്ന ആദ്യത്തെ 2 ആഴ്ച മണ്ണിൽ നേരിയ ഈർപ്പം വേണം. അതിനുശേഷം മഴയില്ലെങ്കിൽ പോലും 10-ോ 15-ോ ദിവസത്തിൽ ഒരിക്കൽ മാത്രം നേരിയ തോതിൽ നനച്ചാൽ മതിയാകും. ചെടികൾ പൂവിടുന്ന സമയത്തും കതിരിൽ പാൽ നിറയുന്ന ഘട്ടത്തിലും മണ്ണിൽ കടുത്ത വരൾച്ച ഉണ്ടാകാതെ നോക്കണം. ഇനി രോഗകീട പ്രതിരോധത്തെ കുറിച്ചറിയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മില്ലറ്റുകൾ സ്വാഭാവികമായി തന്നെ ഉയർന്ന രോഗപ്രതിരോധ ശേഷിയുള്ള വിളകളാണ്. മറ്റ് ധാന്യങ്ങളെ പോലെ മാരകമായ കീടങ്ങളുടെ ആക്രമണം ഇവയിൽ സാധാരണയായിട്ട് കണ്ടുവരാറില്ല. എങ്കിലും തുടക്കകാലത്ത് തൈകളെ ബാധിക്കുന്ന തണ്ട് തുറപ്പൻ പുഴുക്കൾ, ഇലപ്പുള്ള രോഗം എന്നിവ ചെറിയ രീതിയിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. കീടങ്ങളെ ജൈവ രീതിയിൽ പ്രതിരോധിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം 20 ഗ്രാം ബ്യൂവേറിയ ബാസിയാന 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുകയോ അല്ലെങ്കിൽ വേപ്പെണ്ണ മിശ്രിതം ഉപയോഗിക്കുകയോ ചെയ്യുക എന്നതാണ്. വിത്ത് മുളച്ചു വരുന്ന ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുന്ന കളകൾ കൃത്യമായി പറിച്ചു മാറ്റുന്നത് ചെടികളുടെ കരുത്തുറ്റ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. വിളവെടുപ്പ് കാലത്താണ് കർഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ സമയത്ത് കതിരുകളിലെ ധാന്യങ്ങൾ തിന്നാനായിട്ട് പക്ഷികൾ കൂട്ടത്തോടെ എത്താനായിട്ട് സാധ്യതയുണ്ട്. ഇതിനായി കൃഷിയിടത്തിന് മുകളിലായി തിളങ്ങുന്ന റിബണുകളോ പ്രതിഫലന ശേഷിയുള്ള ഷീറ്റുകളോ കെട്ടിത്തൂക്കുന്നത് പക്ഷികളെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കും. ഇനി മില്ലറ്റ് വിളവെടുപ്പിനെ കുറിച്ച് അറിയാം. അതുപോലെ തന്നെ ധാന്യങ്ങൾ സൂക്ഷിക്കേണ്ട രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയാം. അതിനു മുന്നേ നല്ലൊരു പാട്ട് കേൾക്കാം. ഹരിതഭൂമി

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മില്ലറ്റ് കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. വിത്തുകളുടെ മൂപ്പ് അനുസരിച്ച് വിത്ത് പാകി 80 മുതൽ 110 ദിവസങ്ങൾക്കുള്ളിൽ മില്ലറ്റുകൾ വിളവെടുപ്പിന് പാകമാകും. ചെടിയുടെ ഇലകളും കതിരുകളും പച്ചപ്പ് മാറി നല്ല തവിട്ട് നിറമാകുകയും മണികൾ അമർത്തുമ്പോൾ നല്ല കട്ടിയായിരിക്കുകയും ചെയ്യുന്നതാണ് വിളവെടുപ്പിന്റെ കൃത്യമായ ലക്ഷണങ്ങൾ. കതിരുകൾ മാത്രം അരിവാൾ ഉപയോഗിച്ച് മുറിച്ചെടുത്താണ് വിളവെടുപ്പ് നടത്തുന്നത്. ഇങ്ങനെ ശേഖരിച്ച കതിരുകൾ നല്ല വെയിലുള്ള തറയിൽ നിരത്തിയിട്ട് 2-3 ദിവസം നന്നായിട്ട് ഉണക്കണം. അതിനുശേഷം വടി കൊണ്ട് തല്ലിയോ അല്ലെങ്കിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചോ ധാന്യങ്ങൾ കതിരിൽ നിന്നും എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാവുന്നതാണ്. വേർതിരിച്ചെടുത്ത മില്ലറ്റ് ധാന്യങ്ങൾ വീണ്ടും ഒന്നുകൂടി വെയിലത്തിട്ട് അതിലെ ഈർപ്പത്തിന്റെ അളവ് പൂർണ്ണമായിട്ടും കുറയ്ക്കണം. ഈർപ്പമില്ലാത്ത നല്ല ചണച്ചാക്കുകളിലോ എയർ ടൈറ്റ് പാത്രങ്ങളിലോ സൂക്ഷിച്ചാൽ വർഷങ്ങളോളം കേടുകൂടാതെ ഇവ ഉപയോഗിക്കാം. വിപണിയിൽ നല്ല പാക്കറ്റുകളിലാക്കി വിറ്റുകഴിഞ്ഞാൽ മികച്ച ലാഭം കർഷകന് നേടുകയും ചെയ്യും. മാറുന്ന കാലത്ത് കുറഞ്ഞ അധ്വാനവും കുറഞ്ഞ ചെലവും കൊണ്ട് നമ്മുടെ കൃഷിയിടങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റിയ വിളകളാണ് മില്ലറ്റുകൾ. നമ്മുടെ പറമ്പുകളിലെ തരിശു നിലങ്ങളെയും തെങ്ങിൻ തോപ്പുകളെയും പോഷക സമൃദ്ധമായ മില്ലറ്റ് തോട്ടങ്ങളാക്കി മാറ്റാൻ കേരളത്തിലെ കർഷകർക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് വരാവുന്നതാണ്. പ്രധാന മില്ലറ്റുകളെക്കുറിച്ചും അവയുടെ ലളിതമായിട്ടുള്ള പരിപാലന രീതികളെക്കുറിച്ചുമുള്ള ഇന്നത്തെ ഹരിതഭൂമി ഇതോടുകൂടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത അധ്യായത്തിൽ ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, സമയത്തേ കൃത്യം 12 മണി. 12 മണി ആയി കഴിഞ്ഞാൽ പിന്നെന്താ, പിന്നതേ പാട്ടിന്റെ സമയമാണ്, പാട്ടിന് മാത്രമുള്ള സമയമാണ്. ഇനി 12 മണി മുതൽ 2 മണി വരെ സമയം നമ്മൾ മനോഹരമായ പാട്ട് കേൾക്കാൻ പോവാണ്. അതെ, ഇൻസ്റ്റന്റ് പാട്ട്. അപ്പൊ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. ഏ, രാവിലെ ആയില്ല, വീണ്ടും ആയില്ല. യെസ്, എല്ലാം ഞാൻ തന്നെ ഗൈസ്. എന്താണെന്നറിയില്ല, ഞാൻ ഇടയ്ക്ക് പറയാറില്ലേ, ഈ പാട്ട് കേൾക്കാന്ന് പറയുന്ന അത്രയും സുഖമുള്ള ഒരു പരിപാടി വേറെ ഒന്നും തന്നെ ഇല്ല. എനിക്ക് കേട്ടോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടി പാട്ട് കേട്ട് ഇങ്ങനെ ചുമ്മാതിരിക്കുക. ഹാഹ, എന്താ സുഖം. അപ്പൊ പിന്നെ 2 മണിക്കൂർ സമയം നല്ല പാട്ടുകൾ കേൾക്കാൻ കിട്ടുന്ന അവസരം ആരെങ്കിലും വേണ്ട എന്ന് വെക്കോ? ഇല്ല, ഒരിക്കലും ഇല്ലാലേ. അതുപോലെ ഇന്ന് പിടിച്ചു വാങ്ങി വന്നതാണ് ഞാൻ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഞാൻ ഇവിടെ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തു, എനിക്കിന്ന് ഭയങ്കരമായിട്ട് പാട്ട് കേൾക്കാനുള്ള ഒരു കൊതിയുണ്ട്, നിങ്ങൾ എനിക്കത് സാധിച്ചു തരണം എന്ന്. പിന്നെ നല്ല മനസ്സുള്ളവരാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് അവർ ഓക്കെ ആയില്ല, എന്നാ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണ് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് നമ്മൾ അങ്ങ് തകർക്കാൻ പോവാണ്. നല്ല നല്ല പാട്ടുകൾ വരുമെന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എന്റെ പ്രതീക്ഷ നിങ്ങൾ തെറ്റിക്കോ? ഇല്ല, എന്റെ പ്രതീക്ഷ നിങ്ങൾ നോർമലി തെറ്റിക്കാറൊന്നും ഇല്ല. അപ്പൊ ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ദേ പാട്ടുകൾ ഇവിടെ ആരംഭിക്കാൻ പോവാണ്. നല്ല നല്ല പാട്ടുകൾ വേഗം വേഗം നിങ്ങൾക്ക് ചോദിക്കാം, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയക്കാം, വിളിക്കാം. ഇനി മെസ്സേജ് അയക്കൽ വിളിക്കൽ നമ്പർ മാത്രമല്ല, ഒരു പരിപാടിയും കൂടി ഉണ്ട്, ഇൻസ്റ്റാഗ്രാം. യെസ്, നിങ്ങൾക്ക് ഇൻസ്റ്റാ വഴി മെസ്സേജ് അയച്ചുകൊണ്ട് പാട്ടുകൾ ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇൻസ്റ്റാ ഐ ഡി അഹല്യ FM 90.4 എന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID. അപ്പൊ വിളിക്കാനും മെസ്സേജ് അയക്കാനുള്ള നമ്പർ കൂടി വേണ്ടേ? ദേ വേഗം നോട്ട് ചെയ്തോളൂ, 8281509000. 82 81 50 90 00. യെസ്, അപ്പൊ നല്ല നല്ല പാട്ടുകളൊക്കെ വരുമെന്നൊരു പ്രതീക്ഷയിൽ നമുക്ക് ഇൻസ്റ്റന്റ് പാട്ടങ്ങ് ആരംഭിക്കാം അല്ലെ. അപ്പൊ ഇന്നത്തെയും പോലെ ഒരു വ്യത്യാസവും, ഇന്നത്തെ ഫസ്റ്റ് സോങ് എന്റെ ഫേവറേറ്റ് സോങ് തന്നെയാണ് ഞാൻ ആദ്യം പ്ലേ ചെയ്യാൻ പോകുന്നത്. എന്താണെന്നറിയില്ല ഗായ്സ്, വീടും വീട്ടുകാരെയും വീട്ടിലെ ഫുഡൊക്കെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് കേൾക്കാൻ പറ്റിയിട്ടുള്ളൊരു പാട്ടുണ്ട്, ആ പാട്ട് തന്നെയാണ് ഇന്ന് ഞാനിവിടെ ഫസ്റ്റ് എന്റെ ചോയ്സ് ആയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോ ആ പാട്ട് നമുക്ക് കേട്ട് കുറച്ച് നേരം നൊസ്റ്റാൾജി ഒക്കെ അടിക്കാം അല്ലേ. ഓക്കെ, അപ്പൊ ഇനി വേദേ എന്റെ ഫസ്റ്റ് സോങ്, ഇത് നിന്റെ ഇൻസ്റ്റന്റ് പാട്ടിൽ. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ഇവിടെ മൊത്തം കാറ്റ്. Yes, once again, welcome back to Instant Part. അങ്ങനെ മനോഹരമായ ഒരു ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് ദേ നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നൊസ്റ്റാൾജി ആയവർക്കായിരുന്നു ഗായ്സ്. എനിക്ക് വീട്ടിൽ പോകണം, എന്ത് ചെയ്യാനാണല്ലേ, ഫുഡ് കഴിക്കാൻ തോന്നുന്നു, അതാണ് മെയിൻ കാര്യം കേട്ടോ. നിങ്ങൾ എങ്ങനെയാണോ? എനിക്ക് ഈ ഹോംലി ഫുഡ് ഭയങ്കര ഒരു വീക്ക്നെസ് ആണ്, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിസ് ചെയ്യും. ഞാൻ വീട്ടിൽ പോകുന്ന സമയത്ത് എൻ്റെ വീട്ടുകാർ ചോദിക്കാറുണ്ട്, ഞങ്ങളെ കാണാൻ വന്നതാണോ അതോ നീ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണോ, എന്താ അതിൻ്റെ ഉദ്ദേശം? എൻ്റെ കഴിപ്പ് കാണുന്ന സമയത്ത് അവർ ചോദിച്ചു പോകുന്നതാണ് എന്നീ വേദി. അതൊക്കെ അവിടെ നിൽക്കട്ടെ, പാട്ട് പാട്ടാണ് നമ്മുടെ മുഖ്യം ബിഗലേ. അപ്പൊ എന്തായാലും ദേ ഇന്നത്തെ ആദ്യത്തെ കോളർ നമുക്ക് എത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. ആരാണെന്ന് നോക്കട്ടെ കേട്ടോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. അതിന്റെ മോളെ ഞാൻ മാധവ പേര്.
0: ആ മാധവൻ ചേട്ടാ, പറയൂ, ഇന്ന് ഇൻസ്റ്റന്റ് പാട്ടിൽ ഏത് പാട്ട് വേണം?
1: കള്ളിപ്പൂങ്കുഴിയിലെ കണ്ണിത്തെ കാതിൽ പാട്ട് റെഡിറ്റേഷൻ വന്നിട്ട് അഹനിയിലുള്ളവർക്കും പ്രത്യേകം ആര്യ മോൾക്കും.
0: ഓ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും മാധവൻ ചേട്ടൻ ഞാൻ ആ പാട്ട് അങ്ങ് വെച്ചുതരാം കേട്ടോ. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് മാധവൻ ചേട്ടനായിരുന്നു. ചോദിച്ചിരിക്കുന്ന പാട്ട് തെന്മാവിൻ കമ്പത്തിലെ പാട്ടാണ് കേട്ടോ, കള്ളിപ്പൂങ്കയിലെ. നല്ലൊരു ട്രാക്കാണ്. എന്തായാലും ആ ഒരു പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ഡിൻസി ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ടാണ് പാലക്കാട് നിന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട് കൂടിയാണ് കേട്ടോ. എത്ര പേർക്ക് ഇതിന്റെ ഫാനാണെന്ന് അറിയില്ല. മിക്കതും 90s കിഡ്സിന്റെ ഫേവറേറ്റ് ആണ്. കിഡ്സ് അല്ല, 90സിന്റെ ഫേവറേറ്റ് ആയിരിക്കും. കൃഷ്ണ കൃഷ്ണ എന്ന മൂവിയിലെ നമ്മുടെ മല്ലു അർജുൻ അല്ലെ, അല്ലു അർജുൻ്റെ സിനിമയാണ് കൃഷ്ണ. അതിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ട്രാക്ക് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാർട്ടിൽ. സ്റ്റേ ട്യൂൺ വിത്ത് അഹലി എഫ് എം 90.4. കേട്ട് കൂട്ടുകൂടാം.

0: தமிழை பற்றி பேச கேட்க ரசிக்க ரெடியா? தமிழ் வார்த்தைகள், சுவாரஸ்யமான கதைகள், தமிழுக்கு பெருமை சேர்த்த மனிதர்கள் மற்றும் உங்களுக்கு பிடித்த பாடல்களுடன் வருகிறது உங்கள் புதிய நிகழ்ச்சி. இது நம்ம நேரம் வித் ஆர்ஜி ஹீரா ஆன் அஹலி எஃப்எம். திங்கள் முதல் வெள்ளி வரை மாலை 7 முதல் 8 மணி வரை. மிஸ் பண்ணாம கேளுங்க.
1: MPA Dreams മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MPA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇവിടെ മൊത്തം പാട്ടാണ്. കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് വിത്ത് മീ ആർജെ അഹല്യ. അപ്പൊ ദേ നമ്മൾ തിരികെ എത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ 12 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അടുത്ത 2 പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു മെസ്സേജ് വായിച്ചാലോ? മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് അഹല്യ, ഞാൻ കുറേ വിളിച്ചു, കിട്ടിയില്ല. ആണോ? സാരില്ല കേട്ടോ. കഴിഞ്ഞ 24-ന് എന്റെ മോൾ അനിഖയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഓക്കെ, അപ്പൊ അനിഖ കുട്ടിക്ക് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു കേട്ടോ. അവൾക്ക് വേണ്ടി ഒരു പാട്ട് വെച്ചു തരുമോ? ഏതെങ്കിലും ഒരു പാട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് നിവേദിത ചിറ്റൂർ, നിവേദിത ചേച്ചിയുടെ മെസ്സേജാണ്. വിളിച്ചിട്ട് കിട്ടാത്തതിൽ ഞങ്ങൾക്കും സങ്കടമുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് പിന്നീട് കിട്ടുന്നതായിരിക്കും. എനിവേ, ഇന്ന് ഞാൻ എന്തായാലും പാട്ട് വെച്ചുതരും. അപ്പം എന്തായാലും അനിഖ കുട്ടിക്ക് വേണ്ടിയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഇതളെ പൊന്നിതളെ. നല്ല സോങ് ആണ് കേട്ടോ. അപ്പം എന്തായാലും ആ ഒരു പാട്ട് തന്നെ വെച്ചുതരാം. ഒപ്പം തന്നെ മറ്റൊരു പാട്ട് കൂടി വരുന്നുണ്ട്. ആരാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, കവിത മോഹൻദാസ്, കവിത ചേച്ചിയാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. മിഴി രണ്ടിലും എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കവിത ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ആ ഒരു പാട്ട് കൂടി വരുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ഈ 2 പാട്ടുകൾക്ക് ശേഷം ഇനി ആകാശവാണി വാർത്തയ്ക്കും ശേഷമായിരിക്കും ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് നമ്മൾ ദേ തിരികെ എത്താനായിട്ട് പോകുന്ന. അപ്പോ എല്ലാവരും പാട്ടൊക്കെ കേട്ട്, വാർത്തയൊക്കെ കേട്ട് ഒന്ന് എൻജോയ് ചെയ്തിരിക്കുക. നമുക്ക് വേഗം തന്നെ തിരികെ എത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500012.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആധുനീകരിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. ജനാഭിലാഷങ്ങളുടെയും അവകാശങ്ങളുടെയും വിശ്വാസത്തിന്റെയും പരമോന്നത കേന്ദ്രമാണ് പാർലമെന്റെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പകർച്ചവ്യാധി പ്രതിരോധത്തിന് നടപ്പാക്കുന്ന സ്കൂൾതല പ്രചാരണത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ വിശദമായി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകാത്തത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് സജി ചെറിയാൻ ഉൾപ്പെടെയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ടെന്ന് സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുഷ്കരമാണെന്നും ആശ്വാസം നൽകേണ്ട നടപടി ഗവൺമെന്റ് അടിയന്തരമായി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തൊഴിലാളികൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നതിന് നടപടി ഗവൺമെന്റ് സ്വീകരിച്ചതായി മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകി. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം 4,500 രൂപയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധനകാലത്ത് നൽകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. 4,500 രൂപയിൽ ആദ്യഗഡുവായ 1,500 രൂപ നൽകി വരികയാണെന്നും ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ആദ്യഗഡു വിതരണം പൂർത്തിയായതായും മന്ത്രി അറിയിച്ചു. മറ്റ് ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ആദ്യഗഡു വിതരണം പൂർത്തിയാകും. ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകുന്നുണ്ടെന്ന് ഗവൺമെന്റ് അറിയിച്ചതിനെ തുടർന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ സഹായം കുറയാതിരിക്കാൻ വിവിധ വകുപ്പുകളിൽ അധികമായി തുക അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. തൊഴിലാളികൾക്ക് സംസ്ഥാന ഗവൺമെന്റ് മുൻഗണന നൽകുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആലുവയിൽ പുതിയ ജലശുദ്ധീകരണശാല ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ടി ജെ വിനോദും, സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ നിയമവിരുദ്ധമായി ഈടാക്കിയ അധിക ഫീസ് തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് സേവ്യർ ചിറ്റിലപ്പള്ളിയും നിയമസഭയുടെ ശ്രദ്ധ ക്ഷണിച്ചു. വ്യാജ ലോൺ ആപ്പ് വഴി നടത്തുന്ന തട്ടിപ്പുകൾ തടയാൻ പോലീസ് ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. RBIയുടെ അംഗീകാരമോ ലൈസൻസോ ഇല്ലാതെ പ്രവർത്തിക്കുകയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയും ചെയ്ത 1836 വ്യാജ ലോണാപ്പുകൾ ബ്ലോക്ക് ചെയ്തതായി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആധുനീകരിക്കാൻ ഗവൺമെന്റ് സമഗ്ര പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പാഠ്യപദ്ധതി പരിഷ്കരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി നാളെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്ത് ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും. പകർച്ചവ്യാധി പ്രതിരോധത്തിന് നടപ്പാക്കുന്ന സ്കൂൾതല പ്രചാരണത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി സി പി ജോൺ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ കുട്ടികൾക്ക് ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കേരളത്തിലെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നൂതന പദ്ധതി നടപ്പാക്കാൻ ആലോചിക്കുകയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങളുടെ ആധിക്യം കുറയ്ക്കാൻ പരമ്പരാഗത രീതി ഉപയോഗിച്ച് കൃഷി ശക്തിപ്പെടുത്തുമെന്നും സിദ്ദിഖ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഇന്ന് ലോക പാർലമെന്ററി ദിനം. ജനാധിപത്യത്തിൽ പാർലമെന്റുകൾ വഹിക്കുന്ന പ്രധാന പങ്കിനെ ഓർമ്മിപ്പിക്കാനും അവയെ കൂടുതൽ സുതാര്യവും ജനകീയവുമാക്കുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ 2018 ജൂൺ 30 ലോക പാർലമെന്ററി ദിനമായി പ്രഖ്യാപിച്ചത്. എല്ലാ ജനപ്രതിനിധികൾക്കും ലോകത്തെ ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക പാർലമെന്ററി ദിനത്തിൽ ആശംസ നേർന്നു. ജനാഭിലാഷങ്ങളുടെയും അവകാശങ്ങളുടെയും വിശ്വാസത്തിന്റെയും പരമോന്നത കേന്ദ്രമാണ് പാർലമെന്റ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആശയങ്ങളും നയങ്ങളും രൂപപ്പെടുത്തുകയും രാജ്യത്തിന്റെ ഭാവിയുടെ ദിശ നിർണയിക്കുകയും ചെയ്യുന്ന ഇടം കൂടിയാണ് പാർലമെന്റെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പെട്രോളിന്റെയും ഡീസലിന്റെയും വിൽപ്പനയും വിതരണവും നിയന്ത്രിക്കുന്ന താൽക്കാലിക നടപടികൾ പിൻവലിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാനാണ് ഈ മാസം ആദ്യം ഗവൺമെന്റ് താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. താൽക്കാലിക നടപടികൾ രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ലഭ്യത ഉറപ്പാക്കാൻ സഹായിച്ചെന്നും ചില്ലറ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചെന്നും കേന്ദ്രം അറിയിച്ചു. താൽക്കാലിക നിയന്ത്രണങ്ങളുടെ പിൻവലിക്കൽ നാളെ പ്രാബല്യത്തിലാകും. തെരുവുനായ ആക്രമണങ്ങളെ സംബന്ധിച്ച സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങൾ ഇന്നു മുതൽ പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രാലയം എല്ലാ കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി. തെരുവുനായ്ക്കളുടെ ആക്രമണം, പൊതുജന സുരക്ഷ, ജുഡീഷ്യൽ നിർദ്ദേശങ്ങൾ പാലിക്കൽ എന്നിവ പരിഹരിക്കാൻ അധികൃതർ നടപടികൾ ശക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. നാളെ പുലർച്ചെ 2:30 ഫ്രാൻസ് സ്വീഡനുമായും രാവിലെ 6:30 മെക്സിക്കോ ഇക്വഡോറുമായും ഏറ്റുമുട്ടും. ബ്രസീലും പരാഗ്വേയും മൊറോക്കോയും പ്രീ ക്വാർട്ടറിൽ കടന്നു. രാവിലെ നെതർലാൻഡ്സിനെ ഷൂട്ടൌട്ടിൽ 2-3 പരാജയപ്പെടുത്തിയാണ് മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ എത്തിയത്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ആദ്യ സെമിയിൽ ഓസ്ട്രേലിയ ഇന്ന് വെസ്റ്റിൻഡീസിനെ നേരിടും. ലണ്ടനിൽ രാത്രി 7:00 മത്സരം. കണ്ണൂർ പെരിങ്ങോം കേന്ദ്രത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ CRPF 160-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ പൂർത്തിയായി. കേന്ദ്രം മേധാവി മാത്യു എം ജോൺ സല്യൂട്ട് സ്വീകരിച്ചു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: 11 പരിശീലനം പൂർത്തിയാക്കിയ 266 പേരാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. വിവിധ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പരിശീലനം, ഫീൽഡ് ക്രാഫ്റ്റ്, മാപ്പ് റീഡിംഗ്, VIP സുരക്ഷ, സുപ്രധാന ഇൻസ്റ്റലേഷനുകളുടെ സുരക്ഷ, ദുരന്ത നിവാരണം, മാനേജ്മെന്റ് തുടങ്ങിയവയിൽ 44 പരിശീലനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ട്രെയിനികൾ പരേഡിൽ അണിനിരന്നത്. നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പ്രത്യേക പരിശീലനവും നൽകി. 266 കേഡറ്റുകളും വ്യത്യസ്ത ഓപ്പറേഷനുകളിൽ വിന്യസിച്ചിരിക്കുന്ന യൂണിറ്റുകളിലേക്ക് നിയോഗിക്കപ്പെടും. പരിശീലനത്തിനിടെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കേഡറ്റുകൾക്കുള്ള ഉപഹാരവും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു.
1: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമാകും. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരത്ത് മറ്റന്നാൾ വരെ മീൻപിടുത്തത്തിന് കാലാവസ്ഥാ വകുപ്പ് വിലക്കേർപ്പെടുത്തി. മംഗലാപുരത്ത് കടലിൽ കാണാതായ 6 മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. യന്ത്രവൽകൃത ബോട്ടുകളുടെ സഹായത്തോടെയാണ് ഇവരെ രക്ഷപ്പെടുത്തിയതെന്ന് കോസ്റ്റ് ഗാർഡ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്നലെ കണ്ടെത്തിയ ഇന്ത്യൻ ഫിഷിംഗ് ബോട്ട് മഞ്ജുമാത കടലാക്രമണത്തിൽ പൂർണ്ണമായും നശിച്ചു. കോഴിക്കോട് എലത്തൂരിനടുത്ത് അപകടത്തിൽപ്പെട്ട ഫൈബർ ബോട്ടിലെ 4 മത്സ്യത്തൊഴിലാളികളെ മറ്റൊരു വള്ളത്തിലുണ്ടായിരുന്ന തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. കണ്ണൂർ ആയിക്കര ഹാർബറിൽ നിന്ന് പോയ ബിസ്മില്ല എന്ന ഫൈബർ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ബോട്ടിന്റെ എഞ്ചിൻ കേടായതിനെ തുടർന്നാണ് അപകടം. വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിനിടെ കടലിൽ കാണാതായ 3 തൊഴിലാളികളെയും കണ്ടെത്തി. ഇവരെ ഉച്ചകഴിഞ്ഞ് വിഴിഞ്ഞത്തെത്തിക്കും. വെട്ടുകാട് സ്വദേശികളായ സനു, റോബിൻസൺ, വലിയവെളി സ്വദേശി ബാബു എന്നിവരെയാണ് ഞായറാഴ്ച കാണാതായത്. സംസ്ഥാനത്ത് 2027 സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറും വിവരശേഖരണം തുടങ്ങും. കാക്കനാട് മാവേലിപുരം ഓണം പാർക്കിന് സമീപം സൈക്കിൾ ഓടിക്കുന്നതിനിടെ താഴ്ചയിലേക്ക് വീണ് 12 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ്കുമാർ അപകടസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. സംഭവത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തൃക്കാക്കര നഗരസഭയ്ക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. ഇടുക്കി അണക്കര ഗവൺമെന്റ് സ്കൂളിൽ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ അധ്യാപകനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. കട്ടപ്പന DEO അന്വേഷണ ചുമതല. മർദ്ദനമേറ്റ കുട്ടിയുടെയും മാതാപിതാക്കളുടെയും മൊഴിയെടുക്കും. കുട്ടിയെ ചൂരൽ കൊണ്ട് മർദ്ദിച്ചുവെന്ന് ഹെഡ്മാസ്റ്റർ പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരുന്നു. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസും സ്ഥിരവിവര കണക്കു വകുപ്പും സംയുക്തമായി 20-ാമത് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് സാമ്പത്തിക ദിനം ആഘോഷിച്ചു. കോഴിക്കോട് ടൌൺഹാളിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേഖലാ ഡയറക്ടർ G വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. ആധുനിക യുഗത്തിൽ സാമ്പിൾ സർവേയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ മുൻ ചെയർമാൻ PC മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആധുനീകരിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. ജനാഭിലാഷങ്ങളുടെയും അവകാശങ്ങളുടെയും വിശ്വാസത്തിന്റെയും പരമോന്നത കേന്ദ്രമാണ് പാർലമെന്റെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പകർച്ചവ്യാധി പ്രതിരോധത്തിന് നടപ്പാക്കുന്ന സ്കൂൾതല പ്രചാരണത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പ്രാദേശിക വാർത്തകൾ.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14. ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
6: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ആകാശവാണി വാർത്തയെല്ലാം കേട്ട് കഴിഞ്ഞത് ഈ നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അപ്പോൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം എത്രയായിട്ടുണ്ട്? സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 12 കഴിഞ്ഞ 42 നിന്ന് ദേ ഓടിപ്പോയിരിക്കുന്നു 43rd ആ ഒരു മിനിറ്റിലേക്ക്. അത്രയും വേഗമാണ് സമയം പോകുന്നത്, അത്രയും വേഗമാണ് നമ്മുടെ ലൈഫ് ഇങ്ങനെ മുൻപോട്ട് മുൻപോട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ എനിവേ, ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഇന്നത്തെ പാട്ടുകളുമായി കൂടെ ഉള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളായത് അടുത്ത പാട്ടിലേക്കൊക്കെ പോകണ്ടേ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് വേഗം വേഗം വിളിക്കാം. ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയക്കാം. വിളിക്കാനും മെസ്സേജ് അയക്കാനുള്ള ആ നമ്പർ ഇതാണ്, നോട്ട് ചെയ്തോളൂ 8281509000. അപ്പൊ അടുത്ത പാട്ട് ആർക്ക് വേണ്ടിയാണ്? അടുത്തതായിട്ട് ആ ഒരു പാട്ട് വരാൻ പോകുന്നേ എന്ന് നോക്കുകയാണെങ്കിൽ റോക്സ് ചോദിച്ചിരിക്കുന്ന പാട്ടാണ്. കുവൈറ്റിൽ നിന്നും ചോദിച്ചിരിക്കുന്ന പാട്ട് ഏതാണെന്നറിയോ? മായാനദി എന്ന സിനിമയിലെ പാട്ടാണ് റോക്സ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും റോക്സിന് വേണ്ടി ആ പാട്ട് ഞാൻ വെച്ചുതരാം കേട്ടോ. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് എങ്ങോട്ടെന്നല്ല സിനിമ, ഓക്കെ, ബാലൻ ദ ബോയ് എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ് എങ്ങോട്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ് ആണ് കേട്ടോ ഗായ്സ്. നിങ്ങൾ ബാലൻ കണ്ടോ? ഞാൻ എന്തായാലും കഴിഞ്ഞ ഡേ പോയിട്ട് ബാലനൊക്കെ കണ്ടിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. വളരെ സ്ലോ ആയിട്ട് പോകുന്ന നല്ലൊരു മൂവിയാണ്. അതിലെ ആ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന രണ്ട് കുട്ടികളുണ്ട്, ചെറിയ രണ്ട് കുട്ടികൾ. പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ഏതാണ് ആ പെർഫോമൻസ്? ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെട്ടു അവരുടെ പെർഫോമൻസ്. അപ്പൊ ബാലൻ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ബാലനൊക്കെ എന്തായാലും കണ്ടോളൂ, നല്ലൊരു മൂവി തന്നെയാണ്. അപ്പോ എങ്ങോട്ടാ ഈ ഒരു പാട്ട് ആരാ ചോദിച്ചിരിക്കുന്ന? മേൽപ്പറമ്പിൽ നിന്നും ജോർജൽ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കേട്ടോ. അപ്പോ രണ്ട് പാട്ടുകൾ എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ബാക്ക് ടു ബാക്ക് ഗായ്സ്, ബാക്ക് ആൻഡ് എൻജോയ്.

0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്. Yes, once again, welcome back to Instant Part. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ഒക്കെ കേട്ട് കഴിഞ്ഞ് നമ്മളുടെ മടങ്ങി എത്തിയിരിക്കുകയാണല്ലേ. ശരിക്കും വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ആ ഒരു സിനിമയിലെ ആ ഒരു സ്കോർ ഉണ്ടല്ലോ, മ്യൂസിക് വളരെ വളരെ വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ അടുത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ട് വന്നൊരു പാട്ട് കൂടിയാണ്. പെട്ടെന്ന് എനിക്ക് എല്ലാ പാട്ടും അങ്ങ് ഇഷ്ടപ്പെടാറൊന്നുമില്ല, പക്ഷെ ഇത് വളരെ പേഴ്സണലി ഭയങ്കര ടച്ച് ചെയ്തൊരു പാട്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് കേൾക്കാൻ വേണ്ടി. അതും ആ വിഷ്വൽസ് ഒക്കെ വരുന്ന സമയത്ത് ബ്യൂട്ടിഫുൾ ആണ്. ആ മൂവിയിലെ ഓരോ ഫ്രെയിംസും സൂപ്പർ തന്നെയാണ്. പിന്നെ സിനിമ പറയുകയാണെങ്കിൽ എവറി വൺസ് കപ്പ് ഓഫ് ടീ ആണോ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും അല്ല, അങ്ങനെ തന്നെയാണ്. എനിവേ, മൂവി മൂവി അല്ല, പാട്ടാണ് നമ്മുടെ വിഷയം. ഓക്കെ, പാട്ടിലേക്ക് ദേ ഞാൻ മടങ്ങി എത്തുന്നു. സമയം നോക്കുമ്പോൾ 12 കഴിഞ്ഞ് 53 ആയിട്ടുണ്ട്. ഡസ്റ്റ് ആ ക്ലോക്കില്ല. അതായത് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ആ ഒരു ഫസ്റ്റത്തെ ഹാഫ് അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ രണ്ടാം പകുതിയിലേക്ക് പോവാനായിട്ട് പോവാണല്ലേ. അപ്പോ അടുത്ത പാട്ട് അല്ലേ, ആർക്ക് വേണ്ടിയാണ് അടുത്ത പാട്ട് വരാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ, വിനോദേട്ടനാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. കാവിൽപാട് നിന്നും നീല നീല മേഘങ്ങൾ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ട്രാക്ക് തന്നെയാണ്, റൊമാൻറ്റിക് ട്രാക്കാണ്, ഒരു ലവ് സോങ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഒരു ലവ് മ്യൂസിക്കൽ ആൽബം സോങ് ആണ്. അത് നല്ല രസമാണ് കേൾക്കാൻ, നല്ല രസമാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു പാട്ട് തന്നെ ആയിരിക്കണം. എനിവേ, ഉച്ച സമയത്ത് റൊമാൻസ് അടിപൊളിയായിരിക്കില്ലേ ഗൈസ്? ഓക്കെ, ഒപ്പം തന്നെ ഉണ്ടല്ലോ കുറച്ച് വാത്സല്യം കൂടി ആയി കഴിഞ്ഞാൽ രസമായിരിക്കില്ലേ. അതായത് അടുത്ത പാട്ട് വരാൻ പോകുന്നത് അക്ഷയ ചോദിച്ചിരിക്കുന്ന പാട്ടാണ്, മുത്തേ മുത്തേ. ഒരു മാതൃസ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന ഒരു പാട്ടാണ്. എന്തായാലും ഇപ്പുറത്ത് റൊമാൻസ്, ഇപ്പുറത്ത് മാതൃസ്നേഹം, രണ്ടിന്റെ ഇടയിലും സ്നേഹമാണല്ലോ, അതാണല്ലോ കോമൺ ഫാക്ടർ. അപ്പൊ എന്തായാലും രണ്ട് പാട്ടുകളും ബ്ലെൻഡ് ആയി പോയിക്കോളും. അപ്പൊ അതെ, രണ്ട് സോങ് എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ക്രിസ്ത്യൻ പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇവിടെ മൊത്തം പാട്ടാണ്. കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് വിത്ത് മീ ആർജെ അയില്യ. അപ്പൊ അതേ മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ, എത്ര എത്ര സ്വീറ്റ് ആണല്ലേ ആ ഒരു പാട്ട്. ആ ഒരു മാതൃവാത്സല്യം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന പാട്ടാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞ വീടും വീട്ടിനെയും വീട്ടുകാരെയൊക്കെ മിസ് ചെയ്തിട്ട് എങ്ങനെ ഇരിക്കുന്നു, എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം. ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും വീട്ടിൽ പോകാൻ തോന്നുന്നു ഗൈസ്. ആ സാരല്ലേ, പോട്ടെ, നിങ്ങൾക്ക് പിന്നെ പാട്ടൊക്കെ വെച്ച് തരണമല്ലോ, അതാണ് ഒരു സന്തോഷം. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു കോളർ എത്തിയിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ,
0: പറയൂ സഹദേവൻ ചേട്ടൻ, എന്താ വിശേഷം, സുഖാണോ? ഓക്കെ, അങ്ങനെ തന്നെ പോട്ടെ. ഇനി ഒരു പാട്ട് വേണം
1: എനിക്ക്. സുന്ദരി സുന്ദരി ഒരുങ്ങി ഒരു പാട്ടുണ്ട്.
0: ആഹാ, സുന്ദരി ഒരുങ്ങി വരുമോ?
1: പാട്ടൊന്നും എനിക്ക് വെച്ചുതരണം.
0: ഓക്കെ, വെച്ചരാം കേട്ടോ.
1: നമ്മുടെ റെഡിക്കേഷൻ വന്നിട്ട് നമ്മുടെ ഗുരുവായൂരിനും ജോതിപ്പാറ പെരുമ്പെട്ടി.
0: ഓക്കെ, എല്ലാവർക്കും വേണ്ടി എന്തായാലും വെക്കാം.
1: നമുക്ക്
0: എന്തായാലും ഞാൻ പാട്ട് വെച്ചരാം കേട്ടോ. അപ്പൊ വിളിച്ചത് സഹദേവൻ ചേട്ടനാണ്, തീർച്ചയായിട്ടും. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, എന്താണല്ലേ ആ ഒരു പാട്ടും. എല്ലാവർക്കും വവൽസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തെറ്റാതെ പറയും. അതിന്റെ മെയിൻ റീസൺ ഈ ഒരു സിനിമയാണ്. നമ്മൾ പറയാറില്ലേ സിനിമകളിൽ നിന്ന് പലതും നമ്മൾ പഠിക്കാറുണ്ടെന്ന്. അതുപോലെ എ ഓട്ടോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. എന്താണ് ഇംഗ്ലീഷിലെ വവൽസ്, അത് ആര് വേണമെങ്കിലും പറയും അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, വരൂല്ലേ നമുക്കറിയില്ല. എന്തായാലും പാട്ട് ഞാൻ വെച്ചരാം. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ഏതാണെന്നറിയോ? ദേവുഡ ദേവുഡ എസ് പി ബിയുടെ അടിപൊളി ട്രാക്കാണ്. അപ്പൊ ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്ന വിജയൻ ചേട്ടനാണ് കഞ്ചിക്കോട് നിന്നും. അഫം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേഷൻ പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് കൂടി എത്താൻ പോകുന്നേ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
2: യെസ്, ഇവിടെ മൊത്തം പാട്ടുമായിട്ട്, ഇൻസ്റ്റന്റ് പാട്ടുമായി നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അങ്ങനെ ദേ സമയം നോക്കുമ്പോൾ 1 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിട്ടുണ്ട്. സമയം ഇങ്ങനെ പോകുന്നുണ്ടല്ലേ. ഈ സമയത്തിന്റെ കാര്യം പറയുമ്പോഴുണ്ടല്ലോ ഗായ്സ്, നമ്മൾ വിചാരിക്കാറില്ല ഒരു കാര്യം തുടങ്ങുന്ന സമയത്ത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിനുശേഷം അതിൽ ഇൻവോൾവ് ആയതിനു ശേഷം നമ്മൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ സമയത്തിന്റെ ദൈർഘ്യം വളരെ കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്ന് ഫീൽ ചെയ്യാറുണ്ട്. അതെല്ലാം നമുക്കത് ഇഷ്ടമല്ല, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണെങ്കിൽ നമുക്ക് തോന്നും എന്താ ദൈവം ഈ സൂചി ഒന്നും ഇനങ്ങാത്ത, ക്ലോക്ക് എന്താ കേടായിപ്പോയോ, സമയം എന്താ നീങ്ങാത്ത എന്ന് തോന്നിപ്പോവും. പക്ഷേ ഈ ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്ന സമയത്താണ് സമയം എവിടേക്ക് ഇത്രയും വേഗം വേഗം പോകുന്നത്. ഞാൻ നല്ല രണ്ട് പാട്ട് കേട്ട് കഴിയുമ്പോഴേക്കും സമയം ദേ പോകുന്നു. ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയി എന്ന് പറഞ്ഞതേ ഇത്ര സമയമാകുമ്പോഴേക്കും 1 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയി. കണ്ടു, അത്രയും വേഗമാണ് സമയം ഇങ്ങനെ പോകുന്നത് അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പാട്ട് കേൾക്കണ്ടേ. അടുത്ത പാട്ട് ആർക്ക് വേണ്ടിയാണ് വരാൻ പോകുന്നത്, ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, ഉഷ ചേച്ചിയാണ് തത്തമംഗലത്ത് നിന്നും ചോദിച്ചിരിക്കുന്ന പാട്ട്. തെന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. അപ്പൊ ഉഷ ചേച്ചിക്ക് വേണ്ടിയിട്ട് ദേ ആ പാട്ട് തീർച്ചയായിട്ടും ഇൻസ്റ്റന്റ് പാട്ടിൽ ഞാൻ വെച്ച് തന്നിരിക്കും. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്ന ജോസ് മാഷാണ്, വിജയ് യേശുദാസ് പാടിയിട്ടുള്ള ഒരു പാട്ട് വേണമായില്ലേ എന്നാണ് എന്നോട് പറഞ്ഞൊരു കാര്യം. അപ്പൊ പിന്നെ ഞാൻ വെച്ചു കൊടുക്കാതിരിക്കോ ഇല്ല അല്ലെ. അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വിജയ് യേശുദാസ് പാടിയിട്ടുള്ള കുറെ പാട്ടുണ്ട്. അതിൽ തന്നെ എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കേട്ടാലോ. യെസ്, രണ്ട് പാട്ടുകൾ എത്താൻ പോവാണ്. ബാക്ക് ടു ബാക്ക് ഇൻസ്റ്റന്റ് പാട്ടിൽ സുധാകൻ, എൻജോയ്.
3: കറുത്ത പെണ്ണേ, നിന്നെ കാണാൻ ഇട്ടൊരു നാളുണ്ടേ.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഇവിടെ മൊത്തം പാട്ട്.
3: യെസ്, മടങ്ങിയെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പോൾ ഈ സമയം 1 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഏകദേശമൊക്കെ ഇൻസ്റ്റന്റ് പാട്ട് ഇങ്ങനെ അവർ അവസാനത്തിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത പാട്ടുകൾക്കുള്ള സമയമാകുമ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഒരു ഹിന്ദിയും അതുപോലെ തന്നെ തമിഴും മലയാളം എല്ലാം കൂടി മിക്സ് വരുന്ന ട്രാക്ക് അങ്ങനെ കേട്ടാൽ കൊള്ളാമായിരുന്നു എന്ന് പ്രതീക്ഷിച്ചപ്പോഴാണ് ദീ നമ്മൾ പറയില്ലേ, ഞാൻ മനസ്സിൽ കണ്ടപ്പോൾ മാനത്ത് കണ്ടു, അല്ലെങ്കിൽ എന്താ പറയാ, രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്നെന്നൊക്കെ പറയുന്ന പോലെ നീ വന്നിരിക്കുന്നു. നമ്മുടെ അമലിന്റെ റിക്വസ്റ്റ് ചോദിച്ചിരിക്കുന്ന പാട്ട് ജിയാഞ്ജലിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ട്രാക്ക് കൂടിയാണ്. അപ്പൊ അമലിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ട് ഞാൻ ആ ഒരു പാട്ട് വെച്ച് തന്നിരിക്കും കേട്ടോ. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ വൈഷ്ണവിയാണ്. പ്ലീസ് പ്ലേ കൺകൽ നെയ്യ സിതാര വേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വൈഷ്ണവിക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടി വെച്ച് തന്നിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകൾ എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ, നമുക്ക് കേട്ടാലോ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ സിതാരയുടെ ശബ്ദത്തിൽ മനോഹരമായ ഒരു പാട്ടെല്ലാം കേട്ട് കഴിഞ്ഞത് ഈ നമ്മൾ മടങ്ങി എത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്കാ. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഇന്ന് നിങ്ങളുടെ കൂടെ ഉള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പൊ ദേ 1 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം. അപ്പൊ അടുത്ത പാട്ട് വേണ്ടേ? അപ്പൊ അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത്, ആരുടെയാണ് ആ ഒരു മെസ്സേജ് എന്ന് നോക്കുകയാണെങ്കിൽ ഇഷക്കുട്ടിയുടെ മെസ്സേജ് ആണ്. ഹായ് ചേച്ചി, ഞാനൊരു പേളി മാണി ഫാനാണ്. ഓക്കെ, പേളി ചേച്ചിയുടെ ഒരു ആൽബം ട്രാക്ക് ഉണ്ട്, പ്ലീസ് പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് ചെല്ലക്കുട്ടിയെ. ഓ, പിന്നെന്താ, പേളി മാണി ഫാൻസ് ആണല്ലേ. കുറെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികൾക്ക് മാത്രമല്ല മിക്ക ആൾക്കാർക്കും പേളി മാണി ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പോസിറ്റീവ് എനർജി ആയിട്ടുള്ള ഒരു ലേഡി ആണല്ലേ. അപ്പൊ എന്തായാലും പേളി മാണിയുടെ ഒരു മ്യൂസിക്കൽ ആൽബം ട്രാക്ക് ഉണ്ട് ചെല്ലക്കുട്ടി, ആ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇഷക്കുട്ടിക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ടാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായിട്ട് എത്താൻ പോകുന്നത്. കീപ് ഓൺ ലിസണിംഗ് അഖിൽ എഫ്എം 90.4 കേട്ട് കൂട്ടുകൂടാം.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെ ഉള്ളത് ഞാൻ ആയില്ലയാണട്ടോ. അങ്ങനെ ദേ 1 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിട്ടുണ്ട് സമയം. ഏകദേശമല്ല, ദേ കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്റ്റന്റ് പാട്ട് ഇങ്ങനെ പൂർണ്ണതയിലേക്ക് എത്താൻ പോകുന്നൊരു സമയമാണല്ലേ. അപ്പൊ എന്തായാലും പോകുന്നതിന് മുൻപ് ഒരു 3 പാട്ട് കൂടി തന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ. അടുത്തൊരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അഹലേക്ക് മാർജേക്കും നല്ലൊരു മഴയുള്ള ഉച്ച നമസ്കാരം. ആദ്യം നേരുന്നു, ഇവിടെ മഴയില്ല കേട്ടോ. കല്യാണ പിറ്റേന്ന് എന്ന ചിത്രത്തിലെ തലയോട് തല തരിവളയോട് വള എന്ന അടിച്ചുപൊളി ഗാനം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ കൂവപ്പാടം കൊച്ചിയിലുള്ള ജെൻസിക്ക് എല്ലാവിധ ജന്മദിന ആശംസകളോടെ ഈ ഗാനം ഒന്ന് കേൾപ്പിക്കാമോ? അപ്പൊ എന്തായാലും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജെൻസി ചേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടി അറിയിക്കാനട്ടോ. സ്നേഹത്തോടെ ജയങ്കർ സലിത ശ്രീനന്ദ കുഞ്ഞുമോൾ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, സുമി ചേച്ചിയാണ് പാലക്കാട് നിന്നും. ചെങ്കോൾ എന്ന സിനിമയിലെ പാട്ടാണ് സുമി ചേച്ചി ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഷൈഫുദ്ദീൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന അപാതിരാക്കിളി എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനം കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. അപ്പോൾ ഈ പാട്ടുകളൊക്കെ വരുന്നുണ്ട്. എല്ലാവരും പാട്ടൊക്കെ കേൾക്കുക, എൻജോയ് ചെയ്യുക, ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് ചില്ല ചെയ്തിരിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്ന് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും till then it's me RJ Ailya signing off. Keep on listening Ahalya from 90.4 KTK to Kottakoodam.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
0: മലയാള ചലച്ചിത്ര സംഗീതത്തിന് വ്യത്യസ്തമായ ഒരു സംഗീത ഭാഷ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് ഔസേപ്പ് അച്ഛൻ. മൃദുലമായ മെലഡികളും ഹൃദയത്തെ സ്പർശിക്കുന്ന പശ്ചാത്തല സംഗീതവും കൊണ്ട് നിരവധി സിനിമകളെ അനശ്വരമാക്കിയ അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ തലമുറകൾക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് പറയാം. സംഗീതത്തിലൂടെ വികാരങ്ങളെ അതിമനോഹരമായിട്ട് ആവിഷ്കരിക്കുന്ന ഈ പ്രതിഭയാണ് ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ ഓർക്കുന്നത്. ഏത് പാട്ട് ആദ്യം പ്ലേ ചെയ്യണമെന്ന കൺഫ്യൂഷനിലാണ് ആക്ച്വലി ഞാൻ. പക്ഷെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട അനിയത്തിപ്രാവ് എന്ന സിനിമയിലെ പാട്ടിലൂടെ തന്നെ നമുക്ക് ആരംഭിക്കാം. രമേശ് നായർ വരികളെഴുതി, കെ എസ് ചിത്രപാടിയ അനിയത്തിപ്രാവ് എന്ന സിനിമയിലെ അനിയത്തിപ്രാവിന് എന്ന പാട്ട്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

സെമിനാരിയിൽ നിന്ന് മലയാള സിനിമയിലെത്തിയ ഒരു പ്രതിഭ. അങ്ങനെയും നമുക്ക് ഔസേപ്പ് അച്ഛൻ എന്ന സംഗീത സംവിധായകനെ ഓർക്കാം. സെമിനാരിയിൽ ചേരുന്നു, തനിക്ക് പാട്ടിൽ ഒരു ടേസ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും പിന്നീട് തൃശ്ശൂരിലുള്ള ഒരു ട്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും മലയാള സിനിമയുടെ ഒരു വാഗ്ദാനമായി മാറുകയും ചെയ്ത സംഗീത സംവിധായകൻ. അദ്ദേഹത്തിന്റെ ഒരു സിനിമ, ഈ സിനിമയിൽ എല്ലാ പാട്ടിനും ഒരേ രാഗം തന്നെ ഉപയോഗിക്കണം എന്നായിരുന്നു ആ സിനിമയുടെ സംവിധായകനായ ശ്യാമപ്രസാദ് പറഞ്ഞത്. അതൊരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഒരേ കടൽ എന്ന സിനിമയിൽ ഒരേ രാഗത്തിൽ എല്ലാ പാട്ടുകളും ഉണ്ടാകുന്നു. ആ ചിത്രത്തിലെ ഒരു മനോഹരമായ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഒരേ കടൽ സിനിമ, പാടിയിരിക്കുന്നത് ശ്വേത മോഹൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM, ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം RJ ഹീര.

ഭരതൻ എന്ന സംവിധായകന്റെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് കാതോട് കാതോരം. ഈ സിനിമയിലെ കാതോട് കാതോരം എന്ന പാട്ട് മലയാളികൾക്ക് സമ്മാനിച്ചതിലും ഔസേപ്പച്ചൻ ഒരു വലിയ ഭാഗം തന്നെയാണ്. ഈ പാട്ടിന്റെ ത്രെഡ് ആദ്യം തരുന്നത് ഭരതൻ എന്ന സംവിധായകനാണെങ്കിലും ഈ പാട്ടിനെ ഒരു പാട്ടാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന കാതോട് കാതോരമാക്കി തന്നത് ഔസേപ്പച്ചൻ തന്നെയാണ്. സംഗീതത്തിൽ വളരെ ടേസ്റ്റുള്ള ഒരാളാണ് ഭരതൻ എന്ന സംവിധായകൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ത്രെഡിൽ നിന്ന് ആരംഭിച്ചതുകൊണ്ട് ക്രെഡിറ്റ് ഭരതേട്ടനും കൂടിയുള്ളതാണ് എന്ന് വളരെ സ്നേഹത്തോടെ പറയുന്ന ഒരു സംഗീത സംവിധായകൻ കൂടിയാണ്. രണ്ടുപേരും ഒരുമിച്ചപ്പോൾ മലയാളികൾക്ക് ലഭിച്ചത് മികച്ച ഒരു ഗാനം. യെസ്, കാതോട് കാതോരം സിനിമയിൽ നിന്ന് ലതിക പാടിയ ഈ പാട്ട് തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജെ ഹീറ ഓൺ അഹല്യ FM.

ഏതൊരാഗമെടുത്താലും അതിലെ ഏത് നോട്ടെടുത്താലും ഒരു പുതിയ പാട്ടുണ്ടാക്കാൻ സാധിക്കും എന്ന വലിയ വിശാലമായ ലോകം നമുക്ക് തുറന്നിട്ട് തന്നത് നമുക്ക് മുൻപുണ്ടായിരുന്ന സംഗീത സംവിധായകരാണ് എന്നാണ് ഔസേപ്പച്ചൻ പറയുന്നത്. എന്നും തനിക്ക് വഴികാട്ടി തന്നിട്ടുള്ള എല്ലാ സംഗീത സംവിധായകരെയും വളരെ നന്ദിയോടുകൂടി ഓർക്കുന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു മനോഹര ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് കെ ജെ യേശുദാസിന്റെ ആലാപനം, വിസ്മയത്തുമ്പത്ത് എന്ന സിനിമയിൽ നിന്ന് കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജെ ഹീര.

നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിലൊരു ഔസേപ്പച്ചൻ ഗാനം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ ചില സമയത്ത് നമുക്കൊരു വല്ലാത്ത വേദനയും ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ തോന്നുന്ന സമയത്ത് ഈ പാട്ട് കേട്ടാൽ ആ സങ്കടത്തിന്റെ കാഠിന്യം കൂടുമെന്നറിഞ്ഞിട്ടും നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുന്ന ഒരു പാട്ട്. അങ്ങനെ പറയാനാണ് ഈ പാട്ടിനെ പറ്റി എനിക്കിഷ്ടം. ഉള്ളടക്കം എന്ന സിനിമയിലെ പാട്ടിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് യേശുദാസും ചിത്രയും ചേർന്നുള്ള ആലാപനം പാതിരാമഴയതു. ഒരു രാത്രി ഒരു മഴ പെയ്യുമ്പോൾ ഈ പാട്ട് കേട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ എനിക്ക് പറഞ്ഞ് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര സ്റ്റേ ട്യൂൺഡ്.

ഒരു സിനിമയിൽ ഉപയോഗിച്ച് പശ്ചാത്തല സംഗീതം എടുത്ത് പാട്ടുണ്ടാക്കുന്ന ഒരു സംഗീത സംവിധായകൻ, അങ്ങനെ ഒരു പേര് കൂടിയുണ്ട് സംഗീത സംവിധായകൻ ഔസേപ്പച്ചന്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പശ്ചാത്തല സംഗീതം പാട്ടാക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഉത്തരം വളരെ ലളിതമായിരുന്നു. പശ്ചാത്തല സംഗീതം വളരെ ചെറുതാണ്, വളരെ കുറച്ച് സമയം മാത്രം നമ്മൾ കേൾക്കുന്ന ഒരു സാധനം. അത് കേട്ട് മതിയാവാത്തൊരു ട്യൂണല്ലേ, അതിനൊരു പാട്ടാവുമ്പോൾ ആൾക്കാർ അത് കേട്ട് ആസ്വദിക്കട്ടെ എന്നതാണ് അദ്ദേഹത്തിന്റെ രസകരമായ ഉത്തരം. എന്തായാലും ഉള്ളടക്കം എന്ന സിനിമ കണ്ട പലർക്കും അതിലെ ക്ലൈമാക്സ് സീൻ ഓർമ്മയുണ്ടോ? അതിൽ ഉപയോഗിച്ച അതേ ട്യൂണ് തന്നെയാണ് ഡാർലിംഗ് ഡാർലിംഗ് എന്ന സിനിമയിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. രമേശൻ നായരുടെ വരികൾ, ചിത്രയും സന്തോഷ് കേശവും ചേർന്ന് പാടിയിട്ടുള്ള പ്രണയ സൗഗന്ധികങ്ങൾ എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ, നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

ഗായകരോട് ഒരൊറ്റ കാര്യം മാത്രമേ ഔസേപ്പച്ചൻ എന്ന സംഗീത സംവിധായകൻ ആവശ്യപ്പെടാറുള്ളൂ. നിങ്ങളൊരു ഗായകനാണ്, നിങ്ങളൊരു പാട്ടുകാരനാണ് എന്നുള്ളത് മറക്കുക. നിങ്ങൾ ആ പാട്ടിന് വേണ്ടി, ആ നായകന് വേണ്ടി, അല്ലെങ്കിൽ ആ നായികയ്ക്ക് വേണ്ടി പാടുക. അത്രയേ ഉള്ളൂ. പാട്ട് പാടുക എന്ന് പറയുന്നത് ഒരു ഗായകനായല്ല, ആ പാട്ട് ആവശ്യപ്പെടുന്ന നായകനോ നായികയോ ആയിട്ടാണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒത്തിരി നല്ല നായകന്മാരുടെ പാട്ടുകൾ നമ്മൾ കേട്ടു. അതിൽ തന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഞാനൊരു പാട്ടുപാടാം. ഒരു ഹിന്ദി പാട്ടിന്റെ ഛായയോടുകൂടിയുള്ള ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, മേഘം എന്ന സിനിമയിൽ നിന്ന് യേശുദാസ് പാടിയ പാട്ട്, ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ, നിങ്ങളോടൊപ്പം ആർജി.

ചെറിയ പ്രായത്തിൽ പാട്ട് പഠിക്കാൻ പറ്റിയില്ല എന്നൊരു ചെറിയ വിഷമം ഇപ്പോഴും സംഗീത സംവിധായകനായ ഔസേപ്പച്ചനുണ്ട്. പക്ഷേ നമുക്ക് കിട്ടിയ പാട്ടുകളെല്ലാം നമുക്കേറെ പ്രിയപ്പെട്ടത് തന്നെയാണല്ലേ. എന്തായാലും ഇനിയും സംഗീതം കൂടുതൽ പഠിച്ച് കൂടുതൽ കൂടുതൽ നല്ല ഗാനങ്ങൾ നമുക്ക് തരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട്, അവസാനത്തെ പാട്ടാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. കൈതപ്പുറത്തിന്റെ വരികൾ കെ എസ് ചിത്ര പാടിയ പാട്ട് ഏതോ വാർമുകിലിൻ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര ഓൺ അഹലി എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം ഡ്യുവൽ സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.

കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
0: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
0: ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ഡോക്ടർ അഹല്യയിലേക്ക് എല്ലാ ലിസണേഴ്സിനും സ്വാഗതം. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനൽ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള, എന്നാൽ കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ കഴിയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്, ഒരു അസുഖത്തെക്കുറിച്ചാണ്. ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ. ഈ തലയും കഴുത്തിനെയും ബാധിക്കുന്ന ക്യാൻസർ എന്ന് കേൾക്കുന്ന സമയത്ത് പലരും വിചാരിക്കും ഇത് തലച്ചോറിനെ ബാധിക്കുന്ന ബ്രെയിൻ ട്യൂമർ ആണോ എന്ന്. പക്ഷേ അതല്ല സത്യം. നമ്മുടെ വായ, തൊണ്ട, വോക്കൽ കോഡ്, മൂക്ക്, ഉമിനീർ ഗ്രന്ഥികൾ എന്നിവയെ ബാധിക്കുന്ന ക്യാൻസറുകളെയാണ് പൊതുവായിട്ട് നമ്മൾ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ കണ്ടുവരുന്ന ആകെ ക്യാൻസറുകളിൽ ഏകദേശം 30% ഈ വിഭാഗത്തിൽപ്പെട്ടതാണ് എന്നറിയുമ്പോഴാണ് നമ്മൾ ഇതിന്റെ ഗൗരവം, സീരിയസ്നെസ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് പുരുഷന്മാരിലാണ് ഈ രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ക്യാൻസർ വരുന്നത്? ഇതിന്റെ പ്രധാന കാരണക്കാരാരൊക്കെയാണ്? അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. അതെല്ലാം ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ പരിഹരിക്കാം. ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ അറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: Dr. Ahilya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിനെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയത്. അല്ലെ, ഈ രോഗം വരാനുള്ള മൂന്ന് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, പുകയിലയുടെ ഉപയോഗമാണ്. ഇതാണ് ഏറ്റവും വലിയ ഒന്നാമത്തെ വില്ലനായിട്ട് പറയാൻ പറ്റുന്നത്. സിഗരറ്റ്, ബീഡി എന്നിവ വലിക്കുന്നത് വഴി തൊണ്ടയിലെയും വോക്കൽ കോഡിലെയും കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. അതിനേക്കാൾ അപകടമാണ് പാൻ മസാലകൾ, ഹാൻഡ്സ്, ഷംപു തുടങ്ങിയ ചവയ്ക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ. ഇവ വായിലെ കോശങ്ങളെ നിരന്തരം അസ്വസ്ഥമാക്കുകയും വായുനാറ്റത്തിനും പല്ല് കേടാകുന്നതിനും അപ്പുറം മാരകമായിട്ടുള്ള കവിൾ, നാക്ക് ക്യാൻസറുകളിലേക്ക് നയിക്കുകയും ചെയ്യും. അടുത്തത് മദ്യപാനമാണ്. പുകയിലയും മദ്യവും ഒരുമിച്ച് ഉപയോഗിക്കുന്നവരിൽ ഈ ക്യാൻസർ വരാനുള്ള സാധ്യത 100 മടങ്ങ് കൂടുതലാണ്. മദ്യം പുകയിലയിലെ ക്യാൻസർ ഉണ്ടാക്കുന്ന ഘടകങ്ങളെ കോശങ്ങളിലേക്ക് വേഗത്തിൽ ഇറങ്ങിച്ചെല്ലാനായിട്ട് സഹായിക്കുന്നു. പിന്നെ ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ് ഈ അടുത്ത കാലത്തായിട്ട് യുവാക്കളിൽ തൊണ്ടയിലെ ക്യാൻസർ കൂടാനായിട്ട് കാരണം. HPV എന്ന വൈറസ് ബാധയാണ്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിലൂടെയാണ് ഈ ഒരു വൈറസ് വായിലും തൊണ്ടയിലും എത്തുന്നത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പലരും വിചാരിക്കുന്നത് ഞാൻ പുകവലിക്കാറില്ല, അതുകൊണ്ട് എനിക്കിത് വരില്ല എന്നൊക്കെയാണ്. എന്നാൽ മറ്റുള്ളവർ പുകച്ചു വിടുന്ന പുക ശ്വസിക്കുന്നത് വഴിയും ഈ രോഗം പടരാം. ഇനി പറയാനായിട്ട് പോകുന്നത് ശരീരം തരുന്ന ചില പ്രധാന മുന്നറിയിപ്പുകൾ അഥവാ ലക്ഷണങ്ങളെ കുറിച്ചാണ്. ഹെഡ് ആൻഡ് നെക് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: Dr. Ahilya. Let's talk about health.
1: Welcome back. കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ് കൂടെയുള്ളത്. ഞാൻ സുനിൽ. ഹെഡ് ആൻഡ് നെക് ക്യാൻസറിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഹെഡ് ആൻഡ് നെക് ക്യാൻസറിന്റെ ഒരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തുടക്കത്തിലെ തിരിച്ചറിയാൻ ശരീരം കൃത്യമായ ലക്ഷണങ്ങൾ കാണിച്ചു തരുമെന്നതാണ്. ഈ ലക്ഷണങ്ങൾ 3 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ഒട്ടും വൈകാതെ ഒരു ഡോക്ടറെ കാണിക്കണം. ഒന്ന്, വിട്ടുമാറാത്ത വായ്പുണ്ടാണ്. വായിലോ നാക്കിലോ ചുണ്ടിലോ ഉണ്ടാകുന്ന പുണ്ണുകൾ 2 ആഴ്ച കഴിഞ്ഞിട്ടും മാറുന്നില്ല എങ്കിലോ, അതിൽ നിന്ന് രക്തം വരുന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ ശബ്ദത്തിലെ വ്യത്യാസമാണ്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ശബ്ദത്തിൽ പെട്ടെന്ന് വ്യത്യാസം വരിക, അല്ലെങ്കിൽ ശബ്ദം അടഞ്ഞു പോവുക, വോക്കൽ കോഡിനെ ബാധിക്കുന്ന ക്യാൻസറിന്റെ പ്രധാന ലക്ഷണമാണ് ഇത്. പിന്നെ കഴുത്തിലെ വീക്കം. കഴുത്തിൽ വേദനയില്ലാത്ത ചെറിയ മുഴകളോ തടുപ്പുകളോ കാണുന്നതും ഹെഡ് ആൻഡ് നെക് ക്യാൻസറിന്റെ ലക്ഷണമാണ്. പിന്നെ ഭക്ഷണം വിഴുങ്ങാനായിട്ട് പ്രയാസം. ആഹാരം വിഴുങ്ങുന്ന സമയത്ത് തൊണ്ടയിൽ എന്തോ തടയുന്നത് പോലെ തോന്നുക, അല്ലെങ്കിൽ കഠിനമായ വേദന അനുഭവപ്പെടുക, ഇതൊക്കെ ഹെഡ് ആൻഡ് നെക് ക്യാൻസറിന്റെ ലക്ഷണങ്ങളാണ്. അടുത്തത് വായ തുറക്കാനുള്ള ബുദ്ധിമുട്ടാണ്. പാൻ മസാല സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരിൽ വായയുടെ ഉള്ളിലെ ചർമ്മം ഇങ്ങനെ കട്ടിയാവുകയും വായ പൂർണ്ണമായിട്ട് തുറക്കാൻ പറ്റാതെ വരികയും ചെയ്യും. ഇത് ക്യാൻസറിന്റെ തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ്. ഇനി പറയാനായിട്ട് പോകുന്നത് രോഗനിർണയ രീതികളെ കുറിച്ചാണ്. എങ്ങനെയാണ് ഹെഡ് ആൻഡ് നെക് ക്യാൻസർ നിർണയിക്കുന്നത്, അതിന്റെ രോഗനിർണയം നടത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: Dr. Ahilya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഹെഡ് ആൻഡ് നെക് ക്യാൻസറിനെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹലിലൂടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ തടയാം എന്നൊക്കെ നോക്കാം. രോഗനിർണയം എങ്ങനെയാണെന്ന് ആദ്യം പറഞ്ഞുതരാം. എടുത്തു പറയേണ്ട കാര്യം, ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ബയോപ്സി അല്ലെങ്കിൽ എൻഡോസ്കോപ്പി പരിശോധനയിലൂടെ രോഗം ഉറപ്പാക്കാനായിട്ട് പറ്റും. തുടക്കത്തിലെ, അതായത് സ്റ്റേജ് 1-2 ഇതിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഈ ഒരു സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സർജറി വഴിയോ റേഡിയേഷൻ വഴിയോ ഈ ക്യാൻസർ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കുന്നതേയുള്ളൂ. ഇനി എങ്ങനെയൊക്കെ ഒഴിവാക്കാം?

കവിളിലോ സ്ഥിരമായിട്ട് ഉരസുന്നുണ്ട് എങ്കിൽ നല്ലൊരു ദന്ത ഡോക്ടറെ കണ്ട് അത് ശരിയാക്കുക. വിട്ടുമാറാത്ത ആ മുറിവുകൾ പിന്നീട് ക്യാൻസറായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. വൈറ്റമിൻ സി, എ എന്നിവ അടങ്ങിയ ഫ്രഷ് പച്ചക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. ക്യാൻസർ എന്ന് പറയുന്നത് ഒരു മരണശിക്ഷയൊന്നുമല്ല, മറിച്ച് നമ്മുടെ അശ്രദ്ധയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു വിലയാണ് എന്ന് മനസ്സിലാക്കുക. ലക്ഷണങ്ങൾ അവഗണിക്കാതെ ഇരിക്കുക. എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുക. ഇന്നത്തെ ഡോക്ടർ ഹല്യ ഇവിടെ പൂർണ്ണമാകുന്നു. ഹെഡ് ആൻഡ് നെക് ക്യാൻസറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ ആരോഗ്യ വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം

0: എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും, രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: നമസ്കാരം. 360 ഡിഗ്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി ആയിലിയാണ് കൂടെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് പറയാൻ പോകുന്നത് ഇന്ന് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ഈ ഞായറാഴ്ച ആവുന്ന സമയത്ത്, രാത്രിയാവുന്ന സമയത്ത് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും വരുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് പലരുടെയും മനസ്സിൽ ആ ഒരു സമയത്ത് ഒരു കുഞ്ഞു പേടി വരാറുണ്ട്. അയ്യോ, നാളെ തിങ്കളാഴ്ചയാണല്ലോ, വീണ്ടും ആ പഴയ ഓട്ടം, സ്ട്രെസ്, അതൊക്കെ വീണ്ടും ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ, ആ ഒരു ചിന്തയായിരിക്കും പലർക്കും ഉണ്ടാവാം. തിങ്കളാഴ്ച രാവിലെ അലാം അടിക്കുമ്പോൾ ഭയങ്കര ഒരു മൂഡ് ഓഫോട് കൂടിയായിരിക്കും നമ്മളിൽ പലരും ആ ഒരു തിങ്കളാഴ്ച മോർണിംഗ് എണീക്കാറ് അല്ലേ. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മൺഡേ ബ്ലൂസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം വരുന്നത്? അവർക്കാരും നിങ്ങൾ ഇപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും. കാരണം ഉണ്ടല്ലോ, നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലെ പല കാര്യങ്ങളും പകുതി വഴിയിൽ കിടക്കുകയായിരിക്കും കേട്ടോ. അതായത് വീട് കംപ്ലീറ്റ് അലങ്കോലമായി കിടക്കുന്നുണ്ടാവും, ഓഫീസിലെ ടാസ്കുകൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവില്ല, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പുതിയ ഒരാഴ്ചയിലേക്ക് നമ്മൾ ചാടി വീഴുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ആദ്യ ദിവസം തന്നെ നമ്മൾക്ക് അടുത്തൊരു സ്ട്രെസ്സിലേക്ക് മാറും. ഈ ഒരു പ്രശ്നം ജീവിതത്തിൽ നിന്ന് എന്നേക്കും മാറ്റി തുടച്ചു മാറ്റാനായിട്ട് ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രിയേറ്റീവ് പ്രൊഫഷണൽ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി മോഡേൺ ലൈഫ് സ്റ്റൈൽ ഹാക്കുമായിട്ടാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ എത്തിയിരിക്കുന്നേ. അതെന്താ സംഭവം? സൺഡേ റീസെറ്റ് റുട്ടീൻ, അഥവാ ഞായറാഴ്ചകളിലെ സ്മാർട്ട് റീബ്യൂട്ടിംഗ് അങ്ങനെ പറയാം അല്ലേ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഈ സൺഡേ റീസെറ്റ് റുട്ടീൻ എന്നൊരു കാര്യം നമുക്ക് കേൾക്കാം 360 ഡിഗ്രിയിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: Yes, once again, welcome back to 360 degree. This is RJ Alia with you. എന്താണ് ഈ സൺഡേ റീസെറ്റ്? കേൾക്കുമ്പോൾ ഏതൊരു കമ്പ്യൂട്ടർ ഫോർമാറ്റ് ചെയ്യുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ. അതായത് നമ്മുടെ സൺഡേ, ആ സൺഡേയിലെ 24 മണിക്കൂറും നമ്മൾ ഇതിനായിട്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല. പകരം എന്ത് വേണം, സൺഡേ വൈകുന്നേരങ്ങളിൽ ഒരു 1-2 മണിക്കൂർ മാത്രം നമ്മൾ ഇതിനായിട്ടൊന്ന് മാറ്റിവെക്കാം. ഇപ്പോൾ കമ്പ്യൂട്ടർ ഹാങ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റീസ്റ്റാർട്ട് അടിക്കും അല്ലേ. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ കനത്ത ജോലി തിരക്കുകളിൽപ്പെട്ട് ഹാങ് ആയിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന നമ്മുടെ ലൈഫിനെ അടുത്ത വീക്കിലേക്ക് വേണ്ടിയിട്ട്, അടുത്ത ആഴ്ചയിലേക്ക് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മുടെ വീട് വൃത്തിയാക്കൽ, ഡിജിറ്റൽ സ്പേസ് ക്ലീൻ ചെയ്യൽ, മൈൻഡ് സെറ്റിംഗ് എന്നിവയെല്ലാം ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതൊരു വെറുതെ പണിയെടുക്കലല്ല, മറിച്ച് എന്താ, അടുത്ത വീക്കിലേക്ക് വേണ്ടി, അടുത്ത ആഴ്ചയിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സമാധാനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇത്. അപ്പോൾ ഇതിന്റെ ഒന്നാമത്തെ പടിയായ ഫിസിക്കൽ റീസെറ്റിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് ആർ ലൈവ് ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: This is RGI here with you. Yes, guys, അപ്പോ സൺഡേ റീസെറ്റിന്റെ ഒന്നാമത്തെ ഭാഗം നമ്മുടെ വീടും മുറിയും വൃത്തിയാക്കുക എന്നതാണ് കേട്ടോ. അതായത് കഴിഞ്ഞ ഒരാഴ്ചത്തെ ഓട്ടത്തിനിടയിൽ നമ്മുടെ വസ്ത്രങ്ങളും പുസ്തകങ്ങളും ഒക്കെ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടാവില്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഞായറാഴ്ച വൈകുന്നേരം ഒരു നല്ല പാട്ടൊക്കെ പ്ലേ ചെയ്തുകൊണ്ട് മുറിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിടുക, സാധനങ്ങളൊക്കെ കൃത്യമായ സ്ഥാനത്ത് എടുത്തു വെക്കുക, ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിടുക. അതുപോലെ തന്നെ അടുത്ത ഒരാഴ്ചത്തേക്ക് ഓഫീസിൽ ഇട്ടു പോകാനുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞായറാഴ്ച തന്നെ അയൺ ചെയ്ത് ഹാങ്ങറിലൊക്കെ എടുത്തു വെക്കുക. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ, ഇതാണ് ഇപ്പൊ ഇത്ര വലിയ കാര്യം. പക്ഷേ തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഞാൻ ഏത് ഡ്രസ്സ് ഇടും എന്ന് ആലോചിച്ച് സമയം കളയുന്ന സ്ട്രെസ് ഉണ്ടല്ലോ, ഇതിലൂടെ നമുക്ക് ഒഴിവാക്കാം. ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിന്റെ ഇമ്പാക്ട് അറിയുള്ളൂ. അതല്ലാതെ കേൾക്കുന്ന സമയത്ത് ഇതാണ് ഇപ്പൊ വലിയ കാര്യം അങ്ങനെ തോന്നും. പക്ഷെ ഗായ്സ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്തു നോക്കൂ, അതിനുശേഷം നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാലോ. ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷം പക്കാ ക്ലീൻ ആകുമ്പോൾ നമ്മുടെ മനസ്സും സ്വാഭാവികമായിട്ട് ഉണ്ടാവും, റിലാക്സ്ഡ് ആവും. ഇപ്പൊ തിങ്കളാഴ്ച രാവിലെ കണ്ടു തുറക്കുമ്പോൾ കാണുന്നത് ഒരു ഭംഗിയുള്ള മുറിയാണെങ്കിൽ അവിടുത്തെ വൈബ് തന്നെ വേറെ ആയിരിക്കും അല്ലേ. അപ്പൊ അവിടെ നിന്ന് നമ്മുടെ ആ ഒരു വീക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മനോഹരമായിട്ട് തുടങ്ങിക്കോളും എന്നതാണ്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്, അതെന്താ, നമ്മളിപ്പോ റൂം ക്ലീൻ ചെയ്തു, റൂം മാത്രം ക്ലീൻ ചെയ്താൽ പോരാ, നമുക്കൊരു ഡിജിറ്റൽ ക്ലീനപ്പ് കൂടി ആവശ്യമാണ്. യെസ്, അപ്പൊ അതിനെ കുറിച്ച് കേൾക്കണം 360 ഡിഗ്രിയിൽ ഒരു പാട്ടിന് ശേഷം. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ഡിജിറ്റൽ ക്ലീനപ്പ്, അതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ സൺഡേ റീസെറ്റ് റൊട്ടീനെ കുറിച്ച് പറയുമ്പോൾ രണ്ടാമത്തെ നമ്മുടെ സ്റ്റെപ്പ്, അതായത് നമ്മൾ മുൻപ് ഡിജിറ്റൽ മിനിമലിസത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അല്ലെ, അതിന്റെ ഒരു കുഞ്ഞു പതിപ്പ് തന്നെയാണ് ഈ ഒരു ഡിജിറ്റൽ റീസെറ്റ് എന്ന് പറയുകയാണെങ്കിൽ കേട്ടോ. അപ്പൊ ഞായറാഴ്ച രാത്രി ഒരു 10 മിനിറ്റ് നിങ്ങളുടെ ഫോണും ലാപ്ടോപ്പൊക്കെ എന്ത് ചെയ്യുക, വൃത്തിയാക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ വന്ന അനാവശ്യമായ വാട്സപ്പ് ഫോട്ടോകൾ, സ്ക്രീൻഷോട്ടുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുക. അതുപോലെ ഓഫീസിലെ ഇൻബോക്സിൽ കിടക്കുന്ന അനാവശ്യ മെയിലുകൾ അക്കൈവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഒരു സെക്കൻഡ് ബ്രെയിൻ ആപ്പുകൾ തുറന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ കുറിച്ചിട്ട കാര്യങ്ങളൊക്കെ കൃത്യമായ ഒരു ഫോൾഡറിലേക്ക് മാറ്റുക. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ലാപ്ടോപ്പ് തുറക്കുന്ന സമയത്ത് കൺമുന്നിൽ വരുന്നത് കംപ്ലീറ്റ് ക്ലീൻ ആയൊരു ഹോം സ്ക്രീൻ ആണെങ്കിൽ ജോലി ചെയ്യാനുള്ള നമ്മുടെ ഫോക്കസ് ഇരട്ടിയായിട്ട് വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അനാവശ്യ ഡിജിറ്റൽ കൺഫ്യൂഷനുകൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലാതാക്കാനായിട്ടും സാധിക്കും.

360 degree. This is RJ Ailia with you guys. Yes, appo nammal third step like povan pogana. Smart meal planning. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ആ ഒരു സ്റ്റെപ്പ് കേട്ടോ. അതായത് ബാച്ചിലേഴ്സായിട്ട് താമസിക്കുന്നവർക്കും ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും ഒരുപോലെ നേരിടുന്ന വലിയൊരു തലവേദനയാണ് എന്ത്, നാളെ രാവിലെ എന്ത് കറി വയ്ക്കും, ഓഫീസിലേക്ക് എന്ത് ഫുഡ് കൊണ്ടുപോകും. ആ ഒരു കാര്യം ഭയങ്കര പ്രശ്നമാണല്ലേ. ഈ ഒരു ചോദ്യം വരുത്തുന്ന സ്ട്രെസ് കാരണം പലരും രാവിലെ ഭക്ഷണം കഴിക്കാതൊക്കെ ഓഫീസിലേക്ക് ഓടി പോകാറുണ്ട്. അപ്പോൾ ഇതിനൊരു സൂപ്പർ ക്രിയേറ്റീവ് സൊല്യൂഷനാണ് ഞായറാഴ്ചകളിലെ മീൽ പ്രെപ്പ് ചെയ്യാന്ന് പറഞ്ഞ ഒരു പരിപാടി. അതായത് അടുത്ത ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഭക്ഷണത്തെക്കുറിച്ച് ഒരു കുഞ്ഞു പ്ലാൻ ഞായറാഴ്ച തന്നെ നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാക്കണം. അതിനാവശ്യമുള്ള പച്ചക്കറികളോ അല്ലെങ്കിൽ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങി ഫ്രിഡ്ജിൽ കൃത്യമായിട്ട് എടുത്തു വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ രാവിലെ അടുക്കളയിൽ ഉണ്ടാകുന്ന പക്കതയിലധികം ബഹളങ്ങളും സമയനഷ്ടമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഒപ്പം തന്നെ പണം ലാഭിക്കാം എന്ന് മാത്രമല്ല ആരോഗ്യകരമായ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാനും ഇത് നമ്മളെ നല്ല രീതിയിൽ സഹായിക്കും.

0: 360 ഡിഗ്രി.
1: അടുത്ത പരിപാടിയാണ് ആ ഒരു വീക്കിലി ടാസ്ക് മാപ്പിംഗ്, ബ്രെയിൻ ടം എന്ന് പറയുന്നൊരു കാര്യം. അതായത് സൺഡേ റിവിസിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ ഇത്. അതാണ് ബ്രെയിൻ ടം, അഥവാ ചിന്തകളെ ഡയറിയിലേക്ക് പകർത്തി വെക്കുന്ന പരിപാടി. അതായത് ഞായറാഴ്ച രാത്രി ഉറങ്ങുന്നതിന് മുൻപേ ഒരു പേപ്പറും പേനയും എടുക്കാം. അടുത്ത ആഴ്ചയിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 അല്ലെങ്കിൽ 4 കാര്യങ്ങൾ മുൻഗണനാ ക്രമത്തിൽ, അതായത് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടല്ലോ, ആ പ്രയോറിറ്റി അനുസരിച്ച് എഴുതി വെക്കുക. ഇപ്പോൾ വലിയ വലിയ ടാസ്കുകൾ ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ ഡെഡ് ലൈനുകൾ, പേഴ്സണൽ ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ കൊടുക്കാൻ നമുക്ക് ഇനി കൊടുക്കാനുള്ള ബില്ലുകൾ, എമൗണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡയറിയിലേക്ക് എഴുതാം. ഈ ജോമോ ലൈഫ് സ്റ്റൈലിൽ പറയുന്ന പോലെ അനാവശ്യമായ ഓട്ടങ്ങളിൽ നിന്ന് മാറി നമ്മുടെ ടാസ്കുകളിൽ മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ പേപ്പറിലേക്ക് പകരുമ്പോഴുണ്ടല്ലോ തലച്ചോറിലെ വലിയൊരു ഭാരം നമുക്ക് ഇറക്കി വെച്ചതായിട്ട് ഫീൽ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്തെങ്കിലും മറന്നു പോകുമോ എന്നൊരു ആകുലത ഇല്ലാതാക്കാൻ കൂടി ശരിക്കും ഈ ഒരു എഴുത്ത് സഹായിക്കുന്നുണ്ട്. ഇത് നമ്മൾ ശരിക്കും നല്ല രീതിയിൽ റിലാക്സ് ചെയ്യിപ്പിച്ച് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കൂടി സഹായിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും സൺഡേ നൈറ്റ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് മറന്നു പോകരുത്.

0: 360 degree.
1: യെസ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദ നൈറ്റ് റൂട്ടീൻ, മെന്റൽ റീസെറ്റ്. ഇത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സൺഡേ ചെയ്യേണ്ട റീസെറ്റ് റുട്ടീനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മെന്റൽ റീസെറ്റ്. കൂടെയുള്ളത് ഞാൻ ഇല്ലിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ ടിപ്പിലേക്ക് പോകാം അല്ലേ. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് ഞായറാഴ്ച രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു മെന്റൽ റീസെറ്റ് കൂടി ചെയ്യാനുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡാനിഷ് ഫിലോസഫി ആയ ഹൈഗേ, ഈ ഒരു ഹൈഗേ ലൈഫ് സ്റ്റൈൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ആ ഒരു ഹൈഗേ ലൈഫ് സ്റ്റൈൽ രീതി ഉണ്ടല്ലോ, അതായത് മുറിയിലേക്ക് അടുത്ത ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് നല്ലൊരു എന്താ പറയുക സുഗന്ധമുള്ള ഒരു കാൻഡിലൊക്കെ കത്തിച്ച് വെക്കുക. അതിനുശേഷം ഫോൺ പൂർണ്ണമായിട്ടും സൈലൻ്റ് ആക്കി ദൂരേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾക്കുണ്ടായ നല്ല അനുഭവങ്ങളെ കുറിച്ച് ഓർത്ത് പ്രകൃതിയോട് നന്ദി പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് മനസ്സ് ായിട്ട് ശാന്തമാകുന്നതോടെ നിങ്ങൾക്ക് നല്ലൊരു സ്ലീപ്പ് കിട്ടും, നല്ലൊരു സുഖനിദ്ര ലഭിക്കുന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു മെന്റൽ റീസെറ്റ് കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ നിങ്ങൾക്ക് എഴുന്നേൽക്കുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുള്ളതാണ്. അപ്പൊ മൺഡേ ബ്ലൂസിന് പകരം പുതിയൊരു ആഴ്ചയെ വരവേൽക്കാനുള്ള ആവേശം നിങ്ങളുടെ മനസ്സിലുണ്ടാവും.

ആ സൺഡേ റീസെറ്റ് റുട്ടീനെ കുറിച്ചായിരുന്നു അല്ലേ. ജീവിതം എന്ന് പറയുന്നത് പ്ലാനുകളൊന്നും ഇല്ലാതെ അലസമാരി ഇങ്ങനെ ഒഴുക്കി വിടാനുള്ള ഒന്നല്ല അല്ലേ. ഇപ്പൊ സാങ്കേതിക വിദ്യയും നമ്മുടെ ചിന്തകളും സ്മാർട്ടായിട്ട് ഉപയോഗിച്ചൊരു സൺഡേ റീസെറ്റ് ശീലമാക്കിയാൽ വരും ആഴ്ചയെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ വരുന്ന ഞായറാഴ്ച മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കുഞ്ഞു റുട്ടീൻ എന്തായാലും പരീക്ഷിച്ച് നോക്കണം കേട്ടോ. തിങ്കളാഴ്ചകളിൽ നിങ്ങളുടെ ഒരു സ്ട്രെസ് മാറി ജീവിതം എത്രത്തോളം മനോഹരമാകുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്തായാലും ഈ ഒരു പുത്തൻ ടൈം മാനേജ്മെന്റ് ലൈഫ് സ്റ്റൈലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയണം. കൂടാതെ ഇന്നത്തെ 360 ഡിഗ്രിയുടെ സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമുക്ക് വീണ്ടും 360 ഡിഗ്രിയിൽ മറ്റൊരു വിഷയവുമായിട്ട് ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസും ഒക്കെ ആയിട്ട് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ RJ ആയില്യ സൈനിങ് ഓഫ്. സ്റ്റുഡിയോ വിത് അഹല്യ ഫ്രം 90.4 കേട്ട്.

0: അതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: നിങ്ങളൊക്കെ ആരാ?
1: അല്ല പാട്ടല്ലേ, കുറച്ച് കളർഫുൾ ആവുമല്ലോ. ബാക്കിലിങ്ങനെ ഡാൻസ്.
0: അയ്യോ നിന്റെ ഡാൻസ് കൊണ്ട് തന്നെ ഞാൻ പൊറുതി മുട്ടിയിരിക്കുക. അപ്പഴാ 10-35 വേറെ എവിടെയെങ്കിലും ആണും പെണ്ണും ഡ്യൂറ്റ് പാടാൻ തുടങ്ങുമ്പോഴത്തേക്കും കയറി വന്നോളും. നിനക്കൊക്കെ ചോദിക്കാനും പറയാനും വീട്ടിലാരുമില്ലേ? പൊടി വീട്ടിൽ പൊടി.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: Listen without break with Ahalya FM 90.4.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: എനിക്കറിയില്ല എടോ, കണ്ണി ചോരയില്ലാത്തവന് തനിക്കറിയോ? ഞാൻ 3 ദിവസമായി പല്ല് കഴിച്ചിട്ട്, കുളിച്ചിട്ട്, ഭക്ഷണം കഴിച്ചിട്ട്, ഒന്ന് ഉറങ്ങിയിട്ട്. അതിനെങ്ങനെയാ ഉറങ്ങാൻ കിടക്കുമ്പോ താൻ എന്റെ മുമ്പിൽ ഭൂതം പോലെ വന്ന് നിക്കല്ലേ? ഞാൻ ഇനിയുള്ള സത്യം തുറന്നു പറയാൻ പോവാ. എനിക്ക് വയ്യ വയ്യ വയ്യ വയ്യ.
3: കോണ്ടസേ, നമ്മൾ ബിയർ അടിക്കാൻ ഡെറാഡൂൺ അച്ഛനെ കണ്ണൻ കോണ്ടസേല് നമ്മൾ ഓടിച്ചിട്ട് കോണ്ടസേല് നമ്മൾ വന്നില്ലേ?
2: എനിക്കെല്ലാം ഓർമ്മയുണ്ട്. നമുക്ക് എന്താ ചെയ്യണ്ടേ?
4: അല്ല, എന്ത് ഈ
2: കോണ്ടസ് നിന്റെ? എടോ, ഞാൻ ചാവുമ്പോ എന്റെ ഒരു ശവം കൊണ്ടുപോവാൻ ഒരു കോണ്ടസ കാറ് വേണമെന്ന് ഞാൻ ഇവരോട് പറയായിരുന്നു. താ ചാവുമ്പോ തന്റെ ഒരു ശവം കൊണ്ടുപോവാൻ ഒരു കോണ്ടസ കാറ് ഞാൻ തരട്ടെ?
4: അത് ഞാൻ ചാവുമ്പോഴല്ലേ.
2: ഇനി ഇവിടെ നിന്നാ നിന്നെ ഞാൻ കൊല്ലും. എടാ പോടാ, എടാ പോവാൻ. ഞാൻ മതളീട്ട വരണേ, എല്ലാവരും ഒന്ന് മാറിയിരുന്നോ.
3: ഏതാടോ ആ പെണ്ണ്?
2: തനിക്ക് എന്താ ചെയ്യേക്കില്ലേ? ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും താൻ കേട്ടില്ലേ?
3: അവക്ക് എന്നെ അറിയോ?
2: എനിക്കേ തന്നെ അറിയില്ലല്ലോ.
3: ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ടെന്ന് പറഞ്ഞോ?
2: എടാ പൊട്ടം കുണാപ്പ, നിങ്ങൾ തമ്മിലല്ല, ആൽഫിയും അവളും തമ്മിൽ. അയ്യോ, ദേ ഞാനൊരു കാര്യം പറയാം. ഞാനായിട്ട് വാ തുറന്നൊന്നും പറയണില്ല, പക്ഷെ വേറെ ഏതെങ്കിലും വിധത്തിൽ സത്യം പുറത്തു വന്നാ ദേ എന്നെ ചതിക്കരുത്.
3: അയ്യോടോ, എന്നെ അവതാളത്തിലാക്കിയാലേ ഞാൻ തന്നെ കൊണ്ടേ പോ. അല്ലെ അവളോട് വിളിച്ചു പറയടോ ഇങ്ങോട്ട് എഴുന്നള്ളണ്ടെന്ന്.
2: ഞാൻ പറഞ്ഞ അവള് കേക്കില്ല.
3: നല്ല അനുസരണമുള്ള മോള്.
2: അതല്ല, അച്ഛൻ എന്ന സ്ഥാനേ എനിക്കുള്ളൂ. ഈ കുടുംബത്തിലെ ചന്ദ്രകുഞ്ഞിനേക്കാണ് കാര്യ ഇവിടെ എല്ലാവർക്കും. അവളോട്, അവളുടെ അമ്മ മരിച്ചപ്പോ മുതൽ അവളെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ ഇവരാ. മെഡിസിനൊക്കെ കഴിഞ്ഞു,
3: എന്നാ പോയി വാങ്ങിച്ചു കൊടുക്കണോ?
2: അതല്ല, അവളുടെ മെഡിസിൻ പഠിപ്പൊക്കെ കഴിഞ്ഞു. ഇനി അമേരിക്കയിലോ ആസ്ട്രേലിയയിലോ പോയി പഠിക്കാനുള്ള സ്കോളർഷിപ്പും കിട്ടിയിട്ടുണ്ട്. അതിന് എന്നോട് അനുവാദം ചോദിക്കാൻ വേണ്ടി അവള് വരുന്നതാ.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷി from road Kambalathara. Contact 7591979393.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അണ്ണാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: അഹല്യ FM 90.4. It's rhythm of Palakkad.

0: വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ വിശദമായി. തുല്യതയിലൂന്നിയ സമൂഹത്തിന്റെ സൃഷ്ടിക്കായി വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ സെൻട്രൽ ട്രൈബൽ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 373 വിദ്യാർത്ഥികൾ രാഷ്ട്രപതിയിൽ നിന്ന് ബിരുദം സ്വീകരിച്ചു. ട്രോളിംഗ് നിരോധന കാലയളവിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
1: ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്ന് സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യം സർക്കാർ ലഭ്യമാക്കേണ്ടതാണെന്നും മത്സ്യത്തൊഴിലാളികൾക്കുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം നടപ്പാക്കുന്ന നടപടി സർക്കാർ സ്വീകരിച്ചില്ലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്ന 4,500 രൂപയിൽ ആദ്യ ഗഡുവായ 1,500 രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ആദ്യ ഗഡു വിതരണം പൂർത്തിയായതായും മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ മറുപടിയായി പറഞ്ഞു. മറ്റു ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ആദ്യ ഗഡു വിതരണം പൂർത്തിയാകുമെന്നും സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
0: നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജിയം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ബിജെപി അംഗം വി മുരളീധരൻ നിർദ്ദേശിച്ച ഭേദഗതി വോട്ടിനിട്ട് തള്ളിക്കൊണ്ടാണ് പ്രമേയം സഭ പാസാക്കിയത്. പ്രിയദർശിനി സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഒരുമിച്ചോടുന്ന ചില റൂട്ടുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. പൊതുഗതാഗത സംവിധാനം എല്ലാവരിലേക്കും എത്തണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി പറഞ്ഞു.
2: പ്രിയദർശിനി സ്കീം എന്നുള്ളത് ഒരു വലിയ വിജയമാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ചില മേഖലയിലുള്ള സ്വകാര്യ സർവീസുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കെഎസ്ആർടിസി ഓർഡിനറിയും ലോക്കൽ പ്രൈവറ്റ് ബസ്സും ഒരുമിച്ചോടുന്ന കുറെ റൂട്ടുകളിൽ ഉണ്ട്. അവരുടെ പ്രതിനിധികൾ വന്നപ്പോ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യും, ഏതൊക്കെ റൂട്ടിലാണ് പ്രശ്നം. അപ്പൊ അവിടുത്തെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ പരസ്പരം മത്സരിക്കാതെ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാം.
0: പകർച്ചവ്യാധി പ്രതിരോധത്തിൽ വിദ്യാർത്ഥികൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പകർച്ചവ്യാധി പ്രതിരോധ സ്കൂൾതല പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈഡേ ആചരിച്ച് കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോഴിക്കോട് ജില്ലയിൽ നിപ്പ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്കപ്പട്ടികയിലുണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് ഷിഗല്ലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,000-ലേറെ പേർ പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇന്ന് ചികിത്സ തേടി. എലിപ്പനി ബാധിച്ചുള്ള 2 മരണവും ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച ചീഫ് സെക്രട്ടറി എ ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെ എന്നിവർക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ യാത്രയയപ്പ് നൽകി. മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. നിസ്തുല സേവനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ നന്ദി മുഖ്യമന്ത്രി ചടങ്ങിൽ രേഖപ്പെടുത്തി. 1992 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ വിശ്വനാഥ് സിൻഹയാണ് സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ തുടരുന്ന നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ നാളെ വൈകുന്നേരം ചർച്ച നടക്കും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി കെ മുരളീധരനും സംയുക്തമായാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും ചർച്ചയിൽ പങ്കെടുക്കും. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. sc.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. നാളെ മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. രണ്ടാംവിള നെല്ല് സംഭരണത്തിൽ June 20 വരെയുള്ള PRS-കളിൽ വില വിതരണത്തിന് അനുമതിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: വില വിതരണത്തിന് ആവശ്യമായ തുക ലഭ്യമാക്കിയതായി സപ്ലൈകോ അറിയിച്ചു. ഇതോടുകൂടി പാലക്കാട് ജില്ലയിലെ ഭൂരിഭാഗം കർഷകർക്കും നെല്ലുവില ലഭ്യമാകും. നേരത്തെ May 15 വരെയുള്ളതാണ് അനുവദിച്ചിരുന്നതെങ്കിലും കർഷകരുടെ ആവശ്യത്തെ തുടർന്നാണ് തീയതി നീട്ടി നൽകിയത്. August 1 മുതൽ അടുത്ത ഒന്നാം വിള നെല്ലെടുപ്പ് നടപടികൾക്ക് തുടക്കമാകുമെന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്.
0: കണ്ണൂർ മട്ടന്നൂരിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ബോർഡിൽ എഴുതിയത് പകർത്തി എഴുതാൻ വൈകിയതിനാലാണ് അധ്യാപകൻ കുട്ടിയെ മർദ്ദിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കോ നെതർലാൻഡ്സിനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 249 പോയിന്റ് താഴ്ന്ന് 76,478 നിഫ്റ്റി 80 പോയിന്റ് ഇടിഞ്ഞ് 23,865 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില വർദ്ധിച്ചു. പവന് 1,400 രൂപ വർദ്ധിച്ച് 1,04,160 രൂപയും ഗ്രാമിന് 13,020 രൂപയുമാണ് ഇന്നത്തെ വില. മലയാള മനോരമ മുൻ സീനിയർ ഫോട്ടോഗ്രാഫർ PR ദേവദാസ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സ്വദേശാഭിമാനി അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ആലപ്പുഴ കൊല്ലം ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് കൊച്ചി മെട്രോ റെയിൽ മുഖേന പഠനം നടത്തി റിപ്പോർട്ട് ദേശീയ ജലപാതാ അതോറിറ്റിക്ക് സമർപ്പിച്ചതായും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും ഗതാഗതമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ആസ്ഥാനത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾ ഇന്നലെ നടന്നു. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്ര സമർപ്പണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന പ്രത്യേക സൈനിക സമ്മേളനത്തിൽ പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മികച്ച ഉദ്യോഗസ്ഥരെ ആദരിച്ചു. കേരള സർവകലാശാലയുടെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലറായി അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ നിയമിച്ചു. നിലവിൽ സ്റ്റാൻഡിംഗ് കൌൺസിലറായിരുന്ന അഡ്വക്കേറ്റ് തോമസ് എബ്രഹാമിന് പകരമായാണ് നിയമനം. തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ കെട്ടിടം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഒഴിഞ്ഞുകിടക്കുന്ന ഡോക്ടർമാരുടെ നിയമനം 4 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനും കേടായ ആംബുലൻസ് ഉടൻ നന്നാക്കാനും കമ്മീഷൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി നിയമസഭ.

0: ലോകത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം ഡ്യുവൽ സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കുളിതാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
4: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന. ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ. കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434414.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യയൊപ്പം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എംബിഎ പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
6: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
7: It's rhythm of Palakkad.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്രപരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ.

0: പാലക്കാട് കുന്നത്തൂർ മേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർ മേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188943414.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
4: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: Story of life.
2: Lighten your life. Lighten. ലൈഫിൽ ഒരിക്കലെങ്കിലും വല്ലാതെ ഒറ്റപ്പെട്ടു പോയ, അല്ലെങ്കിൽ പരാജയത്തിന്റെ കയ്പ് നീര് പൂർണ്ണമായിട്ടും കുടിച്ചിറക്കിയ നിമിഷങ്ങൾ ഉണ്ടാവും അല്ലെ? ഇല്ലേ, അങ്ങനെയുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ നിങ്ങളുടെ ലൈഫിൽ? നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, സാമ്പത്തികമായിട്ടോ കരിയറിലോ വലിയൊരു തകർച്ച നേരിടുമ്പോൾ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ നമ്മളെ പരിഹസിക്കുന്നത് കണ്ടിട്ടുണ്ടാകും. നമ്മൾ വീണു പോയ ഇടത്ത് നിന്ന് ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ചിലരൊക്കെ നമ്മളെ ചവിട്ടി മെതിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മളോട് സംസാരിക്കുന്നവരുടെ വാക്കുകളിൽ ഒരു തരം പുച്ഛമായിരിക്കും. അവരുടെ ശരീരഭാഷയിൽ നമ്മളെ തോൽപ്പിച്ചതിൻ്റെ ഒരു അഹങ്കാരമാണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല കാലമില്ല എന്ന് വിധി എഴുതാൻ വലിയൊരു കൂട്ടം ആളുകൾ തന്നെ നമ്മുടെ ചുറ്റും ഇങ്ങനെ അണിനിരക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ചരിത്രവും പ്രകൃതിയും നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്. എന്താണെന്നറിയോ? ഈ കാലം എപ്പോഴും ഒരേപോലെയല്ല നിലനിൽക്കുന്നത്. കാലം മാറും, സമയം തിരിയും. ഇന്ന് നിങ്ങളെ ചവിട്ടി മെതിച്ചവരും നിങ്ങളെ തോൽപ്പിക്കാൻ നോക്കി മുഷ്ടി ചുരുട്ടിയവരും തന്നെ നാളെ നിങ്ങളുടെ വിജയങ്ങൾ കണ്ട് ആരവം മുഴക്കുന്ന ഒരു ദിവസം വരും. കാരണം ഈ ജീവിതം എന്ന് പറയുന്നത് വെറും ഒരു തോൽവിയുടേത് മാത്രമല്ല, അത് അതിശക്തമായ തിരിച്ചുവരവുകളുടേത് കൂടിയാണ്. ഈ ലോകത്ത് ഒരിക്കലും ഒരു പരാജയവും സ്ഥിരമല്ല. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമേയല്ല, മറിച്ച് കൂടുതൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് വരാനുള്ള ഒരു വലിയ ഒരുക്കം കൂടിയാണ്. നമ്മളെ വേദനിപ്പിച്ചവർക്കും പരിഹസിച്ചവർക്കും കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മറുപടി അവരോട് തർക്കിക്കാനൊന്നും നിൽക്കലല്ല, മറിച്ച് നമ്മൾ കഠിനമായിട്ട് അധ്വാനിച്ച് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടി വലിയൊരു വിജയം അവർക്ക് മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നതാണ്. ഒരു റബ്ബർ പന്തിനെ നമ്മൾ എത്രത്തോളം ശക്തമായിട്ട് നിലത്തടിക്കുന്നുവോ അത്രത്തോളം ഉയരത്തിലാണ് അത് തിരികെ വരിക. ജീവിതവും അതുപോലെ തന്നെയാണ്. പ്രതിസന്ധികൾ നിങ്ങൾ എത്രത്തോളം താഴേക്ക് തള്ളിയിടുന്നുവോ അത്രത്തോളം വലിയൊരു ഊർജം സംഭരിച്ച് മുന്നോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെ തളർത്താൻ നോക്കിയവരുടെ മുന്നിൽ വെറുമൊരു ഇരയായിട്ട് ഇട്ടുകൊടുക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ കഴിവിലും നിങ്ങളുടെ അധ്വാനത്തിലും പൂർണ്ണമായിട്ട് വിശ്വസിക്കും. കാലം അതിൻ്റെ കണക്കുകൾ കൃത്യമായി തീർക്കും എന്ന യാഥാർത്ഥ്യം മറക്കാതിരിക്കുക. വീഴ്ചകളിൽ ഒരിക്കലും പതറരുത്. നിങ്ങളെ തകർക്കാൻ നോക്കുന്നവരുടെ മുഷ്ടികളേക്കാൾ ഭംഗിയുണ്ട് നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്. എപ്പോഴും കഠിനമായിട്ട് പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുക. ഇന്ന് നിങ്ങളെ നോക്കി പുച്ഛിച്ചവരുടെ കണ്ണുകൾ നാളെ അത്ഭുതത്തോടെ നിങ്ങളെ നോക്കി നിൽക്കുന്ന ആ ഒരു നിമിഷത്തിനായിട്ട് കാത്തിരിക്കുക. ആ മഹത്തായ തിരിച്ചു വരവലാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ലൈഫിൽ വിജയിച്ചു നിൽക്കുന്ന മനുഷ്യരെ കാണാറുണ്ട്. വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തവര്, പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാര്, ഉയർന്ന പദവികളിൽ ജോലി ചെയ്യുന്നവര്, ഇവരെ കാണുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ വളരെ ഭാഗ്യം ചെയ്തവരാണ്. പക്ഷേ അവരിന്ന് നിൽക്കുന്ന ആ ഉയരത്തിന് പിന്നിൽ അവരൊഴുക്കിയ കണ്ണീരും വിയർപ്പും എത്രമാത്രമാണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല അല്ലേ. വിജയത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്നവരെ അഭിനന്ദിക്കാനായിട്ട് ഇവിടെ വലിയൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടാകും. പക്ഷെ ആ കൊടുമുടി കയറാൻ വേണ്ടി താഴെ നിന്ന് കഠിനമായി പരിശ്രമിക്കുന്ന, ദിവസവും പരാജയങ്ങൾ ഏറ്റുവാങ്ങി വീണ്ടും വീണ്ടും എഴുന്നേറ്റോടുന്ന ചില മനുഷ്യർ കൂടെയുണ്ട്. അവരെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കൺമുന്നിൽ കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരെ നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം. അവരെ ഒരിക്കലും നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് തളർത്തരുത്. കാരണം ഈ ലോകത്ത് ഒരു വലിയ കാര്യവും ഒരൊറ്റ ദിവസം കൊണ്ട് സാധ്യമായിട്ടില്ല അല്ലേ. ഒരു വലിയ ആൽമരം വളർന്ന് പന്തലിക്കുന്നത് ഒരൊറ്റ രാത്രി കൊണ്ടാണ് അല്ല. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നത് ഒരു ദിവസം കൊണ്ടാണ്. ജീവിതത്തിലെ ഏത് വലിയ നേട്ടത്തിന് പിന്നിലും വലിയൊരു കാലയളവിൻ്റെ കഠിനാധ്വാനമുണ്ട്. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ നോക്കുന്ന സുഹൃത്തോ, ഒരു പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയോ, അല്ലെങ്കിൽ ഒരു പുതിയ കല അഭ്യസിക്കുന്ന ഒരാളോ, ആരോ ആയിക്കോട്ടെ, അവർ തുടക്കത്തിൽ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. ആ സമയത്ത് നിന്നെ കൊണ്ടിതിന് കഴിയില്ല എന്ന് പറഞ്ഞ് അവരെ ഒരിക്കലും തളർത്താൻ നിൽക്കരുത്. നമുക്കൊരാളെ സഹായിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അവരുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്ന വാക്കുകൾ പറയാതിരിക്കണം. എടോ, താൻ ചെയ്യുന്ന ഈ ശ്രമം, ഈ ട്രൈ വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും തനിക്ക് വിജയിക്കാൻ കഴിയുമെന്നൊരു ചെറിയ ആശ്വാസ വാക്ക് അതുണ്ടല്ലോ ലൈഫിൽ ചിലപ്പോൾ അവർക്ക് നൽകുന്ന ഊർജം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഒരു വാക്കിൻ്റെ ബലത്തിൽ, ആ ഒരു വാക്കിൻ്റെ ബലത്തിൽ അവരവരുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ വേഗത്തിൽ ഓടിയിട്ട്. മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് കാവലാകാനായിട്ട് കഴിഞ്ഞില്ല എങ്കിലും അതിന് തടസ്സമാകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ലോകം മുന്നോട്ട് പോകുന്നത് തന്നെ പ്രതീക്ഷകളുടെയും പരിശ്രമങ്ങളുടെയും പുറത്താണ്. വിജയം വൈകുന്നുവെന്ന് കരുതിയിട്ട് ആരും ഒന്നിനും അയോഗ്യരാകുന്നില്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ള പോരാളികളെ ചേർത്ത് പിടിക്കുക. അവരുടെ ചെറിയ മുന്നേറ്റങ്ങളെപ്പോലും പ്രോത്സാഹിപ്പിക്കുക, അഭിനന്ദിക്കുക. ഒരു ദിവസം കൊണ്ട് ഒന്നും സംഭവിക്കില്ല എങ്കിലും നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾ കൊണ്ട് ഒരു നാൾ എല്ലാം സാധ്യമാകുമെന്ന പോസിറ്റീവ് ചിന്ത അവരിൽ നിറയ്ക്കും. തളർത്തുന്ന വാക്കുകളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. പരിശ്രമിക്കുന്ന കൈകൾക്ക് ശക്തമായൊരു പിന്തുണയാണ് ആവശ്യം. പരസ്പരം പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകണം. അല്ലാതെ ഒരിക്കലും തകർക്കരുത്. ചിലപ്പോൾ ഒരു ദിവസമല്ല, ഒരു വർഷമല്ല, 10 വർഷം കൊണ്ടും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ചിലപ്പോൾ 11-ാമത്തെ വർഷമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തിൽ, നിങ്ങൾ ആഗ്രഹിച്ച ഉയരത്തിൽ എത്താൻ കഴിയുക. ആ ഓരോ ദിവസങ്ങളും കൂടെയുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരിക്കും.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ജീവിതത്തിൽ എപ്പോഴും ഒരു കാര്യത്തിൽ വല്ലാതെ കൺഫ്യൂഷൻ അടിക്കാറുണ്ട്. മറ്റുള്ളവരെ എങ്ങനെ തൃപ്തിപ്പെടുത്തണം എന്നതാണ് അത്. സമൂഹത്തിൻ്റെ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല വഴികളിലൂടെ സഞ്ചരിക്കാറുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും എങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാലും ആളുകൾ നമ്മളെക്കുറിച്ച് എപ്പോഴും നല്ലത് പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഈ ലോകത്തെ പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് കഴിയാറില്ല അല്ലേ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താനായിട്ട് ഇവിടെ എപ്പോഴും ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ശരിയല്ലേ? എടോ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകം പറയും നിങ്ങൾ വലിയൊരു അഹങ്കാരിയാണെന്ന്. ഇനി മറ്റുള്ളവരോട് അഭിപ്രായം ചോദിച്ചാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ അവർ പറയും നിങ്ങൾക്കൊന്നിനും ഒരു കഴിവില്ല എന്ന്. അതുമല്ല, ആ കാര്യം ചെയ്യാനായിട്ട് നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർ പറയും നമ്മൾ വലിയൊരു മടിയനാണ്. അതെ, ഈ ലോകം അങ്ങനെയാണ്. അതിനെ ഒരിക്കലും തിരുത്താനായിട്ട് നമുക്ക് കഴിയില്ല. നിങ്ങൾ എന്ത് ചെയ്താലും അതിനെയൊക്കെ അവരുടെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഈ ലോകത്തിന് വളരെ എളുപ്പമാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് വിജയം നേടിക്കഴിഞ്ഞാൽ അത് ഭാഗ്യം കൊണ്ടാണ് എന്ന് പറയും. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് അഹങ്കാരം കൊണ്ടാണെന്ന് പറയും. ആളുകളുടെ ഈ അഭിപ്രായങ്ങൾ കേട്ട് സ്വന്തം ജീവിതത്തിൻ്റെ ദിശ മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ ഒടുവിൽ നമ്മൾ എവിടെയും എത്താതെ ഒരു വലിയ പൂജ്യമായിട്ട് മാറി നിൽക്കേണ്ടി വരും. ഈ ലോകത്തിൻ്റെ അളവുകോലുകൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അവർക്കൊരേ സമയം നിങ്ങളെ പുകഴ്ത്താനും അതേ നാവ് കൊണ്ട് തന്നെ ഇല്ലാതാക്കാനും സാധിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഈ മൂന്ന് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളെയും പൂർണ്ണമായിട്ട് അവഗണിക്കാൻ പഠിക്കുക എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. സ്വന്തം ബുദ്ധിയിലും കഠിനാധ്വാനത്തിലും വിശ്വസിക്കുക. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിയമപരമായിട്ടും ധാർമ്മികമായിട്ടും തെറ്റല്ല എങ്കിൽ ധൈര്യത്തോടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്യുക. ലോകം എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അവരുടെ വായ മൂടിക്കെട്ടാനായിട്ട് നമുക്കെന്നല്ല ആർക്കും സാധിക്കില്ല. ലോകത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഒരിക്കലും പണയം വെക്കരുത്. നിങ്ങൾ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവർ അഹങ്കാരി എന്ന് വിളിച്ചാൽ ആ അഹങ്കാരം നിങ്ങളുടെ ആത്മാഭിമാനത്തിൻ്റെ ഭാഗമാണ് എന്ന് ഉറപ്പിച്ച് പറയുക. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റുകൾ നോക്കിയല്ല നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കപ്പെടുന്നത്. സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച് ലക്ഷ്യത്തിലേക്ക് നേരെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. ലോകത്തിൻ്റെ ബഹളങ്ങൾക്ക് മുകളിലൂടെ നിങ്ങളുടെ വിജയം കൊണ്ട് മറുപടി നൽകുക. അനാവശ്യമായിട്ടുള്ള ലോകചിന്തകൾ മനസ്സിൽ നിന്ന് മാറ്റിവെക്കുന്നതാണ് നല്ലത്. ആളുകളുടെ ഇരട്ടത്താപ്പുകളെ പുഞ്ചിരിയോടെ

0: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹലിയ FM
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
6: മലയാള ചലച്ചിത്ര സംഗീതത്തിന് വ്യത്യസ്തമായ ഒരു സംഗീത ഭാഷ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് ഔസേപ്പച്ചൻ. മൃദുലമായ മെലഡികളും ഹൃദയത്തെ സ്പർശിക്കുന്ന പശ്ചാത്തല സംഗീതവും കൊണ്ട് നിരവധി സിനിമകളെ അനശ്വരമാക്കിയ അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ തലമുറകൾക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് പറയാം. സംഗീതത്തിലൂടെ വികാരങ്ങളെ അതിമനോഹരമായിട്ട് ആവിഷ്കരിക്കുന്ന ഈ പ്രതിഭയാണ് ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ ഓർക്കുന്നത്. ഏത് പാട്ട് ആദ്യം പ്ലേ ചെയ്യണമെന്ന കൺഫ്യൂഷനിലാണ് ആക്ച്വലി ഞാൻ. പക്ഷെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട അനിയത്തിപ്രാവ് എന്ന സിനിമയിലെ പാട്ടിലൂടെ തന്നെ നമുക്ക് ആരംഭിക്കാം. രമേശ് നായർ വരികൾ എഴുതി, KS ചിത്രപാടിയ അനിയത്തിപ്രാവ് എന്ന സിനിമയിലെ അനിയത്തിപ്രാവിന് എന്ന പാട്ട്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RJ ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

സെമിനാറിയിൽ നിന്ന് മലയാള സിനിമയിലെത്തിയ ഒരു പ്രതിഭ. അങ്ങനെയും നമുക്ക് ഔസേപ്പ് അച്ഛൻ എന്ന സംഗീത സംവിധായകനെ ഓർക്കാം. സെമിനാറിയിൽ ചേരുന്നു, തനിക്ക് പാട്ടിൽ ഒരു ടേസ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും പിന്നീട് തൃശ്ശൂരിലുള്ള ഒരു ട്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും മലയാള സിനിമയുടെ ഒരു വാഗ്ദാനമായി മാറുകയും ചെയ്ത സംഗീത സംവിധായകൻ. അദ്ദേഹത്തിന്റെ ഒരു സിനിമ, ഈ സിനിമയിൽ എല്ലാ പാട്ടിനും ഒരേ രാഗം തന്നെ ഉപയോഗിക്കണം എന്നായിരുന്നു ആ സിനിമയുടെ സംവിധായകനായ ശ്യാമപ്രസാദ് പറഞ്ഞത്. അതൊരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഒരേ കടൽ എന്ന സിനിമയിൽ ഒരേ രാഗത്തിൽ എല്ലാ പാട്ടുകളും ഉണ്ടാകുന്നു. ആ ചിത്രത്തിലെ ഒരു മനോഹരമായ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഒരേ കടൽ സിനിമ, പാടിയിരിക്കുന്നത് ശ്വേത മോഹൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM, ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം RG ഹീര.

ഭരതൻ എന്ന സംവിധായകന്റെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് കാതോട് കാതോരം. ഈ സിനിമയിലെ കാതോട് കാതോരം എന്ന പാട്ട് മലയാളികൾക്ക് സമ്മാനിച്ചതിലും ഔസേപ്പച്ചൻ ഒരു വലിയ ഭാഗം തന്നെയാണ്. ഈ പാട്ടിന്റെ ത്രെഡ് ആദ്യം തരുന്നത് ഭരതൻ എന്ന സംവിധായകനാണെങ്കിലും ഈ പാട്ടിനെ ഒരു പാട്ടാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന കാതോട് കാതോരമാക്കി തന്നത് ഔസേപ്പച്ചൻ തന്നെയാണ്. സംഗീതത്തിൽ വളരെ ടേസ്റ്റുള്ള ഒരാളാണ് ഭരതൻ എന്ന സംവിധായകൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ത്രെഡിൽ നിന്ന് ആരംഭിച്ചതുകൊണ്ട് ക്രെഡിറ്റ് ഭരതേട്ടനും കൂടിയുള്ളതാണ് എന്ന് വളരെ സ്നേഹത്തോടെ പറയുന്ന ഒരു സംഗീത സംവിധായകൻ കൂടിയാണ്. രണ്ടുപേരും ഒരുമിച്ചപ്പോൾ മലയാളികൾക്ക് ലഭിച്ചത് മികച്ച ഒരു ഗാനം. യെസ്, കാതോട് കാതോരം സിനിമയിൽ നിന്ന് ലതിക പാടിയ ഈ പാട്ട് തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജെ ഹീറ ഓൺ അഹല്യ FM.

ഏത് രാഗമെടുത്താലും അതിലെ ഏത് നോട്ട് എടുത്താലും ഒരു പുതിയ പാട്ടുണ്ടാക്കാൻ സാധിക്കും എന്ന വലിയ വിശാലമായ ലോകം നമുക്ക് തുറന്നിട്ട് തന്നത് നമുക്ക് മുൻപുണ്ടായിരുന്ന സംഗീത സംവിധായകരാണ് എന്നാണ് ഔസേപ്പച്ചൻ പറയുന്നത്. എന്നും തനിക്ക് വഴികാട്ടി തന്നിട്ടുള്ള എല്ലാ സംഗീത സംവിധായകരെയും വളരെ നന്ദിയോടുകൂടി ഓർക്കുന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു മനോഹര ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് കെ ജെ യേശുദാസിന്റെ ആലാപനം, വിസ്മയത്തുമ്പത്ത് എന്ന സിനിമയിൽ നിന്ന് കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജെ ഹീരാ.

നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിലൊരു ഔസേപ്പച്ചൻ ഗാനം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ ചില സമയത്ത് നമുക്കൊരു വല്ലാത്ത വേദനയും ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ തോന്നുന്ന സമയത്ത് ഈ പാട്ട് കേട്ടാൽ ആ സങ്കടത്തിന്റെ കാഠിന്യം കൂടുമെന്നറിഞ്ഞിട്ടും നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുന്ന ഒരു പാട്ട്. അങ്ങനെ പറയാനാണ് ഈ പാട്ടിനെ പറ്റി എനിക്കിഷ്ടം. ഉള്ളടക്കം എന്ന സിനിമയിലെ പാട്ടിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് യേശുദാസും ചിത്രയും ചേർന്നുള്ള ആലാപനം പാതിരാമ ചെയ്തു. ഒരു രാത്രി ഒരു മഴ പെയ്യുമ്പോൾ ഈ പാട്ട് കേട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ എനിക്ക് പറഞ്ഞ് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര സ്റ്റേ ട്യൂൺഡ്.

ഒരു സിനിമയിൽ ഉപയോഗിച്ച് പശ്ചാത്തല സംഗീതം എടുത്ത് പാട്ടുണ്ടാക്കുന്ന ഒരു സംഗീത സംവിധായകൻ, അങ്ങനെ ഒരു പേരുകൂടി ഉണ്ട് സംഗീത സംവിധായകൻ ഔസേപ്പച്ചന്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പശ്ചാത്തല സംഗീതം പാട്ടാക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഉത്തരം വളരെ ലളിതമായിരുന്നു. പശ്ചാത്തല സംഗീതം വളരെ ചെറുതാണ്, വളരെ കുറച്ച് സമയം മാത്രം നമ്മൾ കേൾക്കുന്ന ഒരു സാധനം. അത് കേട്ട് മതിയാവാത്തൊരു ട്യൂണല്ലേ, അതിനൊരു പാട്ടാവുമ്പോൾ ആൾക്കാരെ അത് കേട്ട് ആസ്വദിക്കട്ടെ എന്നതാണ് അദ്ദേഹത്തിന്റെ രസകരമായ ഉത്തരം. എന്തായാലും ഉള്ളടക്കം എന്ന സിനിമ കണ്ട പലർക്കും അതിലെ ക്ലൈമാക്സ് സീൻ ഓർമ്മയുണ്ടോ? അതിൽ ഉപയോഗിച്ച അതേ ട്യൂണ് തന്നെയാണ് ഡാർലിംഗ് ഡാർലിംഗ് എന്ന സിനിമയിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. രമേശൻ നായരുടെ വരികൾ ചിത്രയും സന്തോഷ് കേശവും ചേർന്ന് പാടിയിട്ടുള്ള പ്രണയ സൗഗന്ധികങ്ങൾ എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

ഗായകരോട് ഒരൊറ്റ കാര്യം മാത്രമേ ഔസേപ്പച്ചൻ എന്ന സംഗീത സംവിധായകൻ ആവശ്യപ്പെടാറുള്ളൂ. നിങ്ങളൊരു ഗായകനാണ്, നിങ്ങളൊരു പാട്ടുകാരനാണ് എന്നുള്ളത് മറക്കുക. നിങ്ങൾ ആ പാട്ടിന് വേണ്ടി, ആ നായകന് വേണ്ടി, അല്ലെങ്കിൽ ആ നായികയ്ക്ക് വേണ്ടി പാടുക, അത്രേ ഉള്ളൂ. പാട്ട് പാടുക എന്ന് പറയുന്നത് ഒരു ഗായകനായല്ല, ആ പാട്ട് ആവശ്യപ്പെടുന്ന നായകനോ നായികയോ ആയിട്ടാണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒത്തിരി നല്ല നായകന്മാരുടെ പാട്ടുകൾ നമ്മൾ കേട്ടു. അതിൽ തന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഞാനൊരു പാട്ട് പാടാം. ഒരു ഹിന്ദി പാട്ടിന്റെ ഛായയോടുകൂടിയുള്ള ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, മേഘം എന്ന സിനിമയിൽ നിന്ന് യേശുദാസ് പാടിയ പാട്ട്, ഓണോർമയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർജി.

ചെറിയ പ്രായത്തിൽ പാട്ട് പഠിക്കാൻ പറ്റിയില്ല എന്നൊരു ചെറിയ വിഷമം ഇപ്പോഴും സംഗീത സംവിധായകനായ ഔസേപ്പച്ചനുണ്ട്. പക്ഷേ നമുക്ക് കിട്ടിയ പാട്ടുകളെല്ലാം നമുക്കേറെ പ്രിയപ്പെട്ടത് തന്നെയാണല്ലേ. എന്തായാലും ഇനിയും സംഗീതം കൂടുതൽ പഠിച്ച് കൂടുതൽ കൂടുതൽ നല്ല ഗാനങ്ങൾ നമുക്ക് തരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട്, അവസാനത്തെ പാട്ടാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. കൈതപ്പുറത്തിന്റെ വരികൾ കെ എസ് ചിത്ര പാടിയ പാട്ട് ഏതോ വാർമുകിലിൻ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര ഓൺ അഹലി എഫ് എം. സ്റ്റേ ട്യൂൻഡ്.

0: എംപിഎ ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എംപിഎ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 94 34 14.
4: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4, കേട്ടുകേട്ട് കൂട്ടുകൂടാം.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4, കേട്ടുകേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.